0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. നിയർലി 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണി

0: എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോട് കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് ആർട്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് ആർട്സിൽ കൂടെയുള്ളത് ദീപ. രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കും എന്നെനിക്കറിയാം. എല്ലാവരും ഓരോ തരത്തിലുള്ള ജോലിയും ഒക്കെ ആയിട്ടിരിക്കുകയായിരിക്കും. എന്നാലും നമ്മളുടെ റേഡിയോ അടുക്കളയിലൊക്കെ ഓണാണെന്നും എനിക്കറിയാം. കാരണം അടുക്കളയിൽ പാട്ടൊക്കെ കേട്ട് ജോലിയൊക്കെ ഇങ്ങനെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ സമയവും ഏകദേശമൊക്കെ നമ്മൾ റേഡിയോ കേൾക്കുമ്പോഴാണ് ഓരോ സമയം ഇങ്ങനെ ഇത്ര സമയം പോയല്ലോ, 8 മണിയായാലോ അല്ലെങ്കിൽ 7 മണിയായാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റേഡിയോ അവിടെ ഇരുന്ന് പാടിക്കോട്ടെ, നമ്മളുടെ പണിയൊക്കെ അവിടെ നടക്കും, അത് പ്രശ്നമല്ല. പിന്നെ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടെങ്കിൽ, നല്ലൊരു ഡേ വിഷയമാണെങ്കിൽ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജസ് ആയിട്ടും അറിയിക്കാം. അപ്പം എന്തായാലും രണ്ട് ഓപ്ഷൻ ഉണ്ട്, 8 മണിവരെ സമയമുണ്ട്, 7:30 വരെ കേട്ടോ. അപ്പം അതിന് മുൻപായിട്ട് എല്ലാവരും വിഷസൊക്കെ അറിയിക്കുക. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 14. അപ്പം ഇന്നത്തെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ കുറച്ച് പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും ഒന്ന് നമസ്തേ ഡേ എന്ന് പറയും. അതായത് അത് ഇന്ത്യയിലെ ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഒക്കെ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആചരിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ ഫ്രഞ്ച് നാഷണൽ ഡേ പുതുച്ചേരിയിൽ ഔദ്യോഗികമായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഡേ ആണ് ബാസ്റ്റീൽ ദിനമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും 1789 ബാസ്റ്റീൽ ജയ് ആക്രമണം, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെയൊക്കെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഫ്രാൻസിലെ ജനങ്ങൾ ബാസ്റ്റീൽ ജയിൽ തകർത്ത ഒരു ദിവസമാണ് കേട്ടോ, അത് 1789. പിന്നെ ആദ്യത്തെ, അതായത് നമ്മുടെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു കായിക മത്സരം CBS ചാനൽ കളറായിട്ട് സംപ്രേഷണം ചെയ്തത് ഈ ജൂലൈ 14. അത് ഡേറ്റ് വർഷം വരുന്നത് 1951. ഇനി അടുത്ത ഒരു ചരിത്ര സംഭവമാണ് 1965 ചൊവ്വയുടെ ആദ്യ ക്ലോസപ്പ് ചിത്രം. അതായത് നമ്മുടെ നാസയുടെ മാരിനർ 4 എന്ന ബഹിരാകാശ പേടകം ചൊവ്വ ഗ്രഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചത് ഈ ഒരു ദിവസമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇന്ത്യയിലെ 163 വർഷം പഴക്കമുള്ള ഒരു ടെലിഗ്രാം ഉണ്ടായിരുന്നു, ആ സംവിധാനം BSNL ഔദ്യോഗികമായി നിർത്തലാക്കിയതും ഈ ഒരു ദിവസമാണ്, 2013. ഡേറ്റ് വരുന്നതാണ് ജൂലൈ 14. അപ്പൊ ഇത്രയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവം പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ജന്മദിനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലും തമിഴ് സിനിമകളിലൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള ആർ ശരത് കുമാർ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. കനകയുണ്ടല്ലോ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനിയിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ചിത്രങ്ങളില്ലെങ്കിലും ഉള്ള ചിത്രത്തിൽ നമുക്ക് എപ്പോഴും ഓർത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് കനക. അവരുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ ബർത്ത്ഡേ ഒക്കെയാണ്. പിന്നെ നമ്മുടെ MSVയുടെ ഓർമ്മ ദിവസമാണ് ജൂലൈ 14 എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഓർക്കേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഡേയിൽ പറയാനുള്ളത്? നല്ലൊരു ദിവസമാണെങ്കിലും നമുക്ക് ആശംസിക്കാമല്ലേ. ഓരോ ദിവസം എന്ന് പറയുന്നത് നല്ലത് വരണം നല്ലത് വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതന്നെ. ഓ, ഇന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്ത് ആ ഒരു കാര്യം പറയാവുന്നതാണ്. അപ്പം എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ എ ജി, അനിൽകുമാർ ജി, വായ്പൂർ ജി, പറയൂ. ജി, അതാ ബഹുമാനാർത്ഥം വിളിക്കുന്നതാണല്ലേ. അത് ശരി. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ?
1: എന്റെ കൂട്ടുകാരൻ യദുവിന്റെ ബർത്ത്ഡേ. യദു യദു ആംബുലൻസ്
0: ഓടിക്കും.
1: പിറന്നാൾ ആശംസ നേരുന്നു. പിന്നെ അതേപോലെ നമ്മളെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്തേ ഡേ അല്ലേ?
0: എന്ത്?
1: എല്ലാവർക്കും നമസ്തേ ഡേ ആശംസ നേരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അപ്പൂസിനും നമ്മുടെ കാസിക്കുട്ടിക്കും ദൈവക്കുട്ടിക്കും ഞങ്ങളുടെ ചങ്സ് ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു.
0: ഓക്കെ, അപ്പൊ അനിലേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ ഫ്രണ്ടിന് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ്. യദു അല്ലേ? ഓക്കെ അനിലേട്ടാ. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ അനിൽ വായ്പൂർ, അനിലേട്ടനാണ് വിളിച്ചത്. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുജചേച്ചിയാണ്, ഇരവി പേരൂരെന്ന്. ഓരോ പുതിയ പകലും ഒരു പുതിയ തുടക്കമാണ്. പുത്തൻ പ്രതീക്ഷകളും മിടിവാർന്ന സ്വപ്നങ്ങളും കൂടുതൽ ഊർജവുമായി ഒരു പുതിയ തുടക്കം സുപ്രഭാതം. റേഡിയോ മാക്ഫാസ്റ്റിലെ എല്ലാ പ്രവർത്തകർക്കും പുതിയ ദിവസത്തിന്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ശ്രീനിവാസൻ, മലപ്പുറം.
0: ശ്രീനിവാസൻ ചേട്ടൻ, മലപ്പുറം.
2: മലപ്പുറം
0: ആദ്യമായിട്ട് വിളിക്കുകയാണോ?
2: ആദ്യമായിട്ട് വിളിക്കുകയാണ്.
0: അത് ശരി. എന്ത് ചെയ്യാണ് മലപ്പുറത്ത്?
2: ഞാന് ഒരു കാഴ്ച പരിമിതിയിലാണ്.
0: ഓ അത് ശരി.
2: മൊബൈൽ കൂടി ഇങ്ങനെ കേൾക്കുമല്ലോ പരിപാടികള്.
0: ആ അത് ശരി, സന്തോഷം. എന്തായാലും എന്താണ് ഇപ്പൊ
2: എന്റെ ഒരു കൂട്ടുകാരുണ്ട് കൊല്ലം
0: അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളിയല്ലേ.
2: ദീപ കുമരകത്തിനും ഒരു ഗുഡ് മോർണിംഗ്. പിന്നെ എഫ് എം സ്റ്റേഷനിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ശ്രീനിവാസൻ ചേട്ടന് ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, ഇനിയും വിളിക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രാവിലെ അങ്ങോട്ട് സന്തോഷം ഷെയർ ചെയ്യാന്ന് പറയില്ലേ, നമുക്ക് സന്തോഷമാണല്ലോ രാവിലെ ഒരു മണിക്കൂർ സമയം എല്ലാവരോടും സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ദിവസം ആശംസിക്കാന്ന് പറയുന്നത്. ആ ഒരു സന്തോഷമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
3: രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു, രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു.
0: ആര് വിളിച്ചു? ആര് വിളിച്ചു?
3: എന്തോ
0: ആരാ വിളിച്ചത്? കൊല്ലം കരുനാഗപ്പള്ളി. സുഖായിട്ടിരിക്കുന്നോ? അത് കേക്കാൻ വേണ്ടിട്ടാ ചോദിച്ചത്, അതാണ് ഇവിടെ രജിസ്റ്റർ ആയിരിക്കുന്നത്. അൻസാറിക്കടെ ഒരു ഫ്രണ്ട് ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളു. ആ അപ്പൊ എന്തായാലും പറഞ്ഞോളൂ ഇന്നത്തെ വിഷസ്. ഇന്നത്തെ ആശംസ ആർക്കാ കൊടുക്കണ്ട നമുക്ക്?
3: സുനിത കരിവാരക്കുണ്ട് മലപ്പുറം. പിന്നെ മലപ്പുറത്ത് വേറൊരു ചങ്ങായി ഉണ്ട്, ശ്രീനിവാസം പൊന്മള.
0: ഇപ്പൊ വിളിച്ചയാള് പറഞ്ഞു പറഞ്ഞു
3: ശിവചേച്ചിയുടെ പേര് പറഞ്ഞു.
0: ശിവചേച്ചിയുടെയും പേര് പറഞ്ഞു. ഓക്കെ,
3: ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തതാ.
0: ആണല്ലേ, ശരി. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുക്കട്ടെ അൻസാർക്ക.
3: താങ്ക്
0: യു. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജോലികളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പാട്ടുകളും കൂടി ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഉഷാറാവുന്നത് അല്ലേ. അപ്പൊ ഇന്ന് കനകയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോഡ് ഫാദർ സിനിമയിലെ പാട്ടായിരിക്കും. നേരം നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: അങ്ങനെ ആശംസകൾ കാതോരം പറയാനായിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നമ്മൾ വീണ്ടും തിരികെ തിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. രാജു ചേട്ടൻ പറയൂ. രാജു ചേട്ടൻ, ഇന്നത്തെ വിഷസ് ആർക്കാണ്? മെറീന.
1: എല്ലാവർക്കും അവരുടെ മോക്കും അവരുടെ കുട്ടിക്കും വീടിക്കും എല്ലാവർക്കും ഒരാശംസ. പിന്നീട് തിരുമാളടി
0: കരയാടെ
1: പറഞ്ഞു അവർക്ക് ഒരാശംസ. പിന്നെ ഇന്ന് പറഞ്ഞ പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാം
0: ഒരാശംസകളും. ഓക്കെ രാജു ചേട്ടാ, രാജു ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ, ഇപ്പൊ രാജു ചേട്ടൻ പറഞ്ഞ മറിയ, അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. മാക്ഫാസ്റ്റ് സുപ്രഭാതം, നമ്മുടെ ജീവൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗംഗാമ്മയെ ജന്മദിനാശംസകൾ. അമ്മയുടെ പുഞ്ചിരി പോലെ തെളിച്ചമുള്ളതും മനോഹരവും ഹൃദയം പോലെ ഊഷ്മളവും സ്നേഹ നിർഭരവുമായ ഒരു ദിവസം ആശംസിക്കുന്നു. അമ്മയ്ക്ക് തീർച്ചയായും അർഹമായ എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഒരു ദിവസത്തിന്റെ തുടക്കമായി ഈ ദിവസം മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഞങ്ങളുടെയും ഒരു സ്പെഷ്യൽ ജന്മദിനാശംസ അറിയിക്കുന്നു. ജീവൻ ചേട്ടാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൂടി അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. കഴിവ് കാണിക്കാൻ അറിവ് വേണം, അതുപോലെ ബഹുമാനം ലഭിക്കാൻ നല്ല സ്വഭാവവും വേണം. ആരോരും ഇല്ലാത്തവർക്കിടയിൽ എല്ലാം എല്ലാമായി കടന്നു ചെല്ലുക എന്നതാണ് ഒരു മനുഷ്യൻ അവന്റെ ആയുസിന്റെ ഇടയിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. ശുഭദിനം നേരുന്നു സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. അഷ്റഫിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏറ്റവും മോശം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു ടി അഷ്റഫ്, വെസ്കൈപ്പുറം. അഷ്റഫിക്ക നല്ലൊരു ഡേ വിഷയുന്നു. അപ്പം എന്തായാലും നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ. ഇനിയിപ്പോൾ നമ്മൾ

ചെയ്യുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് കണ്ടുപോകും, പിന്നെ അയക്കാന്ന് വിചാരിക്കും, അപ്പൊ നമ്മൾ വിട്ടുപോകും. പക്ഷെ ചില ആൾക്കാർ കൃത്യമായിട്ട് ഗുഡ് മോർണിംഗ് റിപ്ലൈ കൊടുക്കും, ചിലപ്പോഴൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പൊ കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, അയ്യോ നമ്മൾ ഇന്ന് നല്ലൊരു ദിവസം നമുക്ക് ആശംസിച്ചു, നമ്മൾ തിരിച്ച് ആശംസിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോഴാണ്. ഈ പറഞ്ഞതുപോലെ പണ്ടിപ്പോ ആരും അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ലൊരു ദിവസമായിരിക്കട്ടെ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും പറയാറില്ല. പക്ഷെ പിന്നീട് ഇപ്പൊ കുറച്ചും കൂടി കാലം പുരോഗമിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എല്ലാത്തിനും ഒരു വാല്യൂ കൊടുക്കുമല്ലോ. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു സ്നേഹം നമ്മൾ പങ്കിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സ്നേഹം പങ്കിടാൻ 04692730333 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ടും അറിയിക്കാം. ഇനി നെക്സ്റ്റ് ഒരു പാട്ട് കേട്ടാലോ. ഇന്നത്തെ പാട്ട് മുഴുവൻ എനിക്ക് ചില ദിവസങ്ങളിൽ വളരെ കൂളായിട്ടുള്ള, വളരെ കാമായിട്ടുള്ള പാട്ടുകൾ രാവിലെ കേൾക്കാൻ തോന്നും. എന്നാൽ ചില ദിവസങ്ങളിൽ കുറച്ച് അടിച്ചുപൊളി എന്നാൽ നല്ല ഫ്രഷ് ഫീല്, ഒരു പോസിറ്റീവ് ഫീല് തരുന്ന പാട്ടുകൾ കേൾക്കാൻ തോന്നും. ഇന്ന് അങ്ങനെ ഒരു ഫീലിലാണ് ഞാനിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും ഇന്ന് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നിയർലി 10 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, 10 ഇയേഴ്സ് ഓഫ് എക്സലൻസ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ പാട്ടുകളും വിഷസുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഒരു ഗുഡ് മോർണിംഗ്.
1: ഞാനേ ജന്മദിനമൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നാളെ കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകത്തിന്റെ റിഹേഴ്സല് സ്റ്റാർട്ട് ചെയ്യണം. അത് ഇപ്പൊ രാജേന്ദ്രൻ സാർ മരിച്ചുപോയല്ല, മുകേഷിന്റെ അളിയൻ രാജേന്ദ്രൻ സാർ മരിച്ചുപോയിട്ട് സന്ധ്യാരാജേന്ദ്രൻ ഏറ്റെടുത്തിട്ട് നടത്തണേണ്. ഞങ്ങള് ഞാനൊരു നാടകപ്രാന്തനാണ്. അപ്പൊ ഞങ്ങൾ ഫൈൻ ആർട്സ് ഹാളിൽ സ്ഥിരം നാടകം ഉണ്ടായിരുന്നു, എല്ലാ ആഴ്ചയിലും നാടകം ഉണ്ടാവും. അപ്പോ രാജേന്ദ്ര സാറും സന്ധ്യയൊക്കെ നാടകം കാണാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സുഹൃത്തുക്കളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓം മാധവൻ, അതായത് മുകേഷിന്റെ അച്ഛൻ, ആ കൊല്ലം കാളിദാസ കലാകേന്ദ്രം നടത്തുന്ന കാലം തുടങ്ങി നാടകം കാണുന്ന ഒരാളാണ്. അപ്പോ ഒരു വല്ലാത്ത ഇഷ്ടമാണ് ആ നാടകത്തിനോട്, വല്ലാത്തൊരു ഇഷ്ടമാണ്. ഓം മാധവൻ, ടി കെ ധോൺ, വില്യം ഡി ക്രൂസ് അതുപോലുള്ള നടന്മാരെയൊക്കെ നമ്മൾ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പൊ നാളെ അവരുടെ സംരംഭത്തിന് സന്ധ്യാരാജേന്ദ്രൻ ഏറ്റെടുത്തിട്ട് അതിന്റെ പൂജ നാളെ തുടങ്ങുകയാണ്. അപ്പോ അവർക്ക് എല്ലാ ആശംസകളും, അത് നല്ല രീതിയിൽ ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുമാണ് ഞാൻ ഈ ഇന്നത്തെ ഈ ആശംസ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്.
0: ഓക്കെ ആന്റണി ചേട്ടാ, അപ്പൊ എന്തായാലും അതിനൊരു ആശംസ നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ആന്റണി ചേട്ടൻ ആൻഡ് ഫാമിലി നല്ലവരുടെ വിഷ് ചെയ്യുന്നു കേട്ടോ.
1: ഓക്കെ,
0: ബൈ. അപ്പൊ നമുക്ക് ആന്റണി ചേട്ടൻ ആ ഒരു ഇതിന് ഒരു ആശംസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറയണം. നമ്മൾ വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു നമ്മള് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ സ്ഥിരമായതുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. ഒന്ന് ജസ്റ്റ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയതായിട്ട് നമുക്കിന്ന് മലപ്പുറത്തുനിന്ന് ഒരു കോള് വന്നു, അപ്പൊ ആരാണെന്ന് ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് പിടികിട്ടൂല. പുതിയ ആൾക്കാർ കേൾക്കുമ്പോൾ പഴയ ആൾക്കാർക്ക് അറിയാം ആരാണെന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നമസ്കാരം, ഞാൻ ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ നമുക്കൊക്കെ അറിയാം ആരാണെന്നുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് കെയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. നമ്മളുള്ള ഏറ്റവും വലിയ ആയുധവും ശക്തിയും നമ്മുടെ ആത്മവിശ്വാസം മാത്രമാണ്. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ മറ്റെല്ലാം തകർന്നാലും നമുക്ക് സാധിക്കുമെന്ന നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല. തോറ്റുപോയെന്ന് ലോകം വിധി എഴുതുമ്പോഴും ഉള്ളിൽ ഒരു ചെറിയ തീപ്പൊരിയായി ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദ് ഖാൻ, നല്ലവരുടെ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജപ്പൻ ചേട്ടൻ. സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം മനോഹരമാണ്, ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം കുറ്റങ്ങളാണ്. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ നന്മയും തിന്മയും. വെരി വെരി കറക്റ്റ്. കാരണം നമ്മളുടെ കണ്ണിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നതല്ലേ. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മളുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. നമ്മളെങ്ങനെ ഒരു കാര്യത്തെ കാണുന്നു, അതിപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പ്രശ്നം വന്നാലും നമ്മളതിനൊരു തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ കാണുന്ന ആ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കിക്കാണുന്ന ആൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയുള്ള, അതിനകത്ത് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അപ്പം നല്ല രീതിയിൽ നോക്കിക്കാണുക. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. എന്ത് പറഞ്ഞാലും അതിനകത്തൊരു ഒരു തെറ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കാർ, അത് നമ്മളുടെ ആ ഒരു നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പം അത് മാറിയാൽ മാത്രമേ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം രാജപ്പൻ ചേട്ടാ, നല്ലവരുടെ വിഷയുന്നു. വിജയമ്മ ചേച്ചിയും സെയിം മെസ്സേജ് തന്നെയാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. വിജയമ്മ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് മോളെ, ഇന്നലെ എന്റെ കൂട്ടുകാരി വിജയലക്ഷ്മിയുടെ കൊച്ചുമകൻ ഋതുക്കുട്ടൻ ബർത്ത്ഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അനിൽകുമാറിനും ഷീബ ചേച്ചിക്കും നദീറേത്തിക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ. പിന്നെ മോൾക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മിനി ചേച്ചി മിനി ബാബുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ആ ഒരു നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഋതുക്കുട്ടൻ ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസും കൂടി ഞാൻ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അനിലേട്ടൻ എന്താണ്, ജീവിക്കുന്നത് ലളിതമാണ്, സ്നേഹിക്കുന്നതും ലളിതമാണ്, വിജയിക്കുന്നത് ലളിതമാണ്, ചിരിക്കുന്നത് വളരെ വളരെ ലളിതമാണ്. പിന്നെ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ലളിതമായിട്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം. പക്ഷെ ചിലർക്ക് ചിരിക്കുന്നത് വളരെ ലളിതമല്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടി ചിരിക്കുന്ന ചില ആൾക്കാരില്ലേ, നമ്മൾ അങ്ങോട്ട് ചിരിച്ചാലും ചിരിക്കത്തില്ല എന്നിങ്ങനെ ബലം പിടിച്ചിരിക്കുന്ന ആൾക്കാർ, അപ്പൊ ചിലർക്കാണ് അത് ലളിതം. ഹായ് ദീപക്കുട്ടി, ഗുഡ് മോർണിംഗ് ശ്രീനിവാസൻ ചേട്ടാ, വെൽക്കം റേഡിയോ ഫാമിലിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ അനിലേട്ടൻ വായ്പൂർ കേട്ടോ. ആര് വന്നാൽ ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കത്തില്ലേ, അതുപോലെയാണ് ഒരു വെൽക്കം മെസ്സേജ് അനിലേട്ടൻ കൊടുത്തിരിക്കും. കനക ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ, പുഷ്പ ചേച്ചി, സജ്ജനു, വീണക്കുട്ടി, കുമരകൻ, ജലറാണി, ഓക്കെ ചേട്ടൻ, ഓക്കെ ചേട്ടനാണോ, ഓക്കെ ചേച്ചിയാണോ, നമ്മുടെ അമ്പിളി ചേച്ചി, പൊടിയാടി, അപ്പൂസ്കുട്ടി, അമൃത കരുതേക്കുട്ടി, ഗുഡ് മോർണിംഗ്. മഞ്ജു ചേച്ചി ചാത്തങ്കരി, ഗുഡ് മോർണിംഗ്. മഞ്ജു ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ചേട്ടാ. നെക്സ്റ്റ് മെസ്സേജ്, ലില്ലിക്കുട്ടി ചേച്ചി, ഓർമ്മകളിൽ സൂക്ഷിക്കാൻ നല്ലൊരു ദിനം കൂടി ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ലില്ലിക്കുട്ടി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. രണ്ട് മലയാളം പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആരോ പറയുന്നു ഒരു തമിഴ് പാട്ട് കേൾക്കണം, ഒരു തമിഴ് പാട്ട് കേൾക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അടുത്തതായിട്ടൊരു നേരെ നമുക്ക് തമിഴ് സോങ്ങിലേക്ക് പോകാമെന്ന് കേൾക്കാം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: യെസ്, സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. പാട്ടുകളൊക്കെ നല്ലൊരു ഫ്രഷ് മൂഡ് തരുന്ന പാട്ടുകൾ അല്ലേ, നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന പാട്ടുകൾ ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് രാവിലെ കേൾക്കുമ്പോഴേക്കും കുറച്ചും കൂടി രണ്ട് ടൈപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൊസ്റ്റു ഫീൽ തരുന്ന ഭയങ്കര കൂള് ആൻഡ് കാം ആയിട്ടുള്ള പാട്ടുകളുണ്ട്, അത് നമുക്ക് അങ്ങനെ തന്നെ ഒരു ഫ്രഷ് ഫീൽ തരും. ഇത് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി കൂട്ടാനായിട്ട് പറ്റുന്ന ചില പാട്ടുകളാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ പുഷ്പ ചേച്ചി പൊടിയാടിക്കാരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ദീപമോളെ, ഇന്ന് ബർത്ത്ഡേ മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ആശംസ കൊടുക്കണേ. എന്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ കൂട്ടുകാർക്ക് അനിൽ, സാജൻ, സജുനു, ഉണ്ണിച്ചേട്ടൻ, വിജയമ്മ ചേച്ചി, സിന്ധു, കവിയൂർ, സുലഭ, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, പുഷ്പ ചേച്ചിക്കും നല്ല നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം നമ്മൾ ആശംസിച്ചിട്ടുണ്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: യെസ്, പറയൂ, ഇത് ആരാണ്?
1: രാജൻ.
0: രാജൻ ചേട്ടൻ റേഡിയോ കൂട്ടി വെച്ചിരിക്കുക. ആർക്കാ വിഷസ്? എഴുതിയൊന്നും വെച്ചില്ലേ? ശരി, അപ്പൊ എല്ലാവർക്കും ഒരു ആശംസ കൊടുത്തിട്ടുണ്ട്. രാജൻ ചേട്ടനും നല്ലൊരു വിഷ് ചെയ്യുന്നു കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ അരുണോദയ മോഹൻ ചേട്ടൻ. ഹലോ മോളെ, എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ മോഹൻ ചേട്ടാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്തേ മോളെ.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഞാൻ
0: വിജയമ്മ ചേച്ചി, പറഞ്ഞോളൂ, ഇന്ന് എന്താണ് ആശംസ?
2: ഇന്ന് ആശംസ, ഇന്ന് ഈ പെർമ ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും, പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ല സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസ നേരുന്നു. ഞാൻ ആശംസകളൊന്നും കേട്ടിരുന്നില്ല, ഇന്നത്തെ ഒന്നും കേട്ടില്ല. പിന്നെ നമ്മുടെ ആത്മജ, നബീറ, ഗീത, പിന്നെ ഐസി ജെ പോയി, എല്ലാവർക്കും നമ്മുടെ അയ്യോ സിറാജ് വയനാട്, ഇപ്പൊ വിളിച്ച പുഷ്പ, അങ്ങനെ എല്ലാ റേഡിയോ കിട്ടിയാൽ എല്ലാ തൊള്ളാക്കൾക്കും നമ്മുടെ ഇപ്പൊ വിളിച്ച രാജൻ മുത്തൂറിനെ ഞാനിങ്ങനെ പേരൊന്നും പറയാറില്ലായിരുന്നു ഈയിടെയൊന്നും. അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ സിന്ധു കവിയൂർ, അഞ്ചു വായ്പൂര്, സുരേഷ് ഓവറ, എല്ലാവർക്കും, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ്, കുടുംബ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ മുഴുവൻ ആൾക്കാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഒരു ആശംസ നേരുന്നു. മക്കളെ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവരുടെ കുട്ടിക്കും, കാർത്തിക അവരുടെ മോൾക്കും, എല്ലാവർക്കും, ബാക്കിയുള്ള എല്ലാവർക്കും
0: ഓക്കെ
2: ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, ഇന്നലെ അങ്ങനെയായിരുന്നു.
0: അപ്പൊ എന്തായാലും വിജയമ്മ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
2: ഓക്കെ, താങ്ക് യു മോളെ.
0: ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ നദീറയത്തെയാണ്. നിനക്ക് വേദനിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും വേദനിക്കുമെന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായാൽ ആർക്കും ആരെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കഴിയില്ല. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും. ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും സ്നേഹത്തോടെ ആശംസകൾ. WMHSC ഉമ്മൽ ഖുവൈൻ ഗ്രൂപ്പിലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ നിറഞ്ഞ റജിയ ആസാദിന്റെ ജന്മദിനമാണ്. ഞങ്ങളുടെ രജിത്തയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നത് ഫൗണ്ടർ റസീല സുധീറും എല്ലാ അഡ്മിൻസും എല്ലാ മെമ്പേഴ്സും രജിതയുടെ മക്കളും എല്ലാവരുടെയും ആശംസകൾ. നാഥൻ ആരോഗ്യമുള്ള ദീർഘായുസ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും രജിതയ്ക്ക് ഞങ്ങളുടെയും ഒരു സ്പെഷ്യൽ ജന്മദിനാശംസ അറിയിക്കുന്നു കേട്ടോ നദീറയത്ത്. അപ്പൊ നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആന്റണി ചേട്ടൻ ഒരു മെസ്സേജും കൂടി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ എന്ന കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ തുടക്കം കുറിച്ചുള്ള പൂജയാണ് നാളെ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണേ. ദീപയ്ക്കും മാക്ഫാസ്റ്റിന്റെ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. ഓക്കെ ആന്റണി ചേട്ടാ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജി ചേച്ചി. വിജി ചേച്ചി, ഇന്ന് ഒരുപാട് സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിച്ചു അത്രയും സ്നേഹം ഞാനും തരുന്നു. നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൂടി അറിയിക്കുന്നു. സിറാജ്, ഗുഡ് മോർണിംഗ് ദീപ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സിറാജ്. ഇന്ന് സമയമില്ലാന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടുപേരി കുറിക്കുന്നതാണ്, പക്ഷെ ഇന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് ശീബ ചേച്ചി. ദീപക്കുട്ടി കുമരകണ്ടീമിന്റെ ഒരു പ്രഭാത വന്ദനം. എന്റെ കൂടെ ആലപ്പുഴ പുന്നമടക്കായലിൽ തുഴയാനെത്തുന്ന എന്റെ പ്രിയ കൂട്ടുകാരി പൊന്നന്റെ ബർത്ത്ഡേ ആണെന്ന് പൊന്നിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. അൻസാർ കരുനാഗപ്പള്ളി മിനി ആലപ്പുഴ ഒയ്ക്കും ഇന്ന് പുതിയതായി വിളിച്ച ശ്രീനിവാസൻ ചേട്ടനും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുകാച്ച ദിവസം ആശംസിക്കുന്നു ഷീബ കുമരകം. ഓക്കെ ഷീബ ചേച്ചി, എന്താ ഷീബ ചേച്ചി അതിന്റെ അടുത്ത് എഴുതിയിരിക്കുന്നത്? ഇനി എന്തെങ്കിലും അക്ഷരപ്പശക് വന്നതാണോ? ചക്കാന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പൊന്നിന് ഞങ്ങളുടെയും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ ഷീബ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ അമ്പിളി ചേച്ചി. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളു സേ ഗുഡ് മോർണിംഗ് മോളെ. അനിലിന്റെ ഫ്രണ്ടിനും ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും 1000 ജന്മദിനാശംസകൾ നൽകുന്നു. പിന്നെ അപ്പൂസിനും അമ്രൂസിനും മോൾക്കും കുടുംബത്തിനും, പിന്നെ സൗഹൃദവാണിയിലെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും, നദീറ സിറാജ് മുടങ്ങാതെ വിളിക്കുന്നവർക്കും, റേഡിയോ ഫാമിലിക്കും, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അമ്പിളി ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ തിരിച്ചും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് മിനിച്ചേച്ചി. മിനിച്ചേച്ചി, ശാന്തമായ തടാകം പോലെ ആവണം മനസ്സ്. ചുറ്റും എത്ര കാർമേഘങ്ങൾ വന്ന് മൂടിയാലും ഉള്ളിലെ പ്രതീക്ഷയുടെ വെളിച്ചം കെടാതെ സൂക്ഷിച്ചാൽ ജീവിതം എപ്പോഴും മനോഹരമായിരിക്കും. എല്ലാവർക്കും നല്ലൊരാശംസ. ദീപക്കുട്ടിക്ക് നല്ലൊരാശംസ. ഇനി ബാക്കിയോട്ട് ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, എനിക്കറിയില്ല. എന്തായാലും മിനിച്ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഗീത ചേച്ചി ചുമത്രയിൽ നിന്ന്, ദീപമോളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗീത ചേച്ചി. ഇപ്പൊ എല്ലാവരുടെ മെസ്സേജ് വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ആരുടെയെങ്കിലും മെസ്സേജ് വരാൻ ബാക്കിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് സമയമില്ല. 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ശിവചേച്ചി പറയുന്നത് ഒരു കിടുകിടുക്കാച്ച ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയാൻ സമയമായിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം അല്ലേ. അപ്പൊ ബാക്കി പ്രോഗ്രാംസ് ഒക്കെ കേട്ട് നമ്മൾ കേട്ട് കേട്ട് കൂട്ടുകൂടുക എന്ന് പറയുന്നത് പോലെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ എപ്പോഴും അങ്ങനെയാണ്. കേട്ട് കേട്ടാണല്ലോ എല്ലാവരും കൂട്ടുകൂടുന്നത്. അങ്ങനെ കൂട്ടായവരാണല്ലോ ഒരുപാട് സൗഹൃദമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇനിയും ആ സൗഹൃദങ്ങളൊക്കെ തുടരട്ടെ. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെയുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. കിഫ്ബിയുടെ ഭാവി നിശ്ചയിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്ന കിഫ്ബി തുടരണോ എന്നതടക്കമുള്ള കാര്യം മുൻ IAS ഉദ്യോഗസ്ഥ സുധാപിള്ള അധ്യക്ഷയായ അഞ്ചംഗ സമിതി പഠിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കിഫ്ബി സംസ്ഥാനത്തിന് ഗുണകരമായിരുന്നോ, വിദേശത്തുനിന്ന് മസാല ബോണ്ട് വഴി ഉൾപ്പെടെ പണം വാങ്ങിയതിൽ നഷ്ടമുണ്ടായോ, കിഫ്ബി വിഭവ സമാഹരണത്തിലും പ്രവർത്തനത്തിലും പരിശോധന ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. കളക്ടർ നിർദ്ദേശിച്ച സമയപരിധി പിന്നിട്ടിട്ടും അപകടാവസ്ഥയിലുള്ള പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഒഴിയാനാവാതെ ഓഫീസുകൾ. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഒഴിയണമെന്നായിരുന്നു കളക്ടറുടെ നിർദ്ദേശമെങ്കിലും മിക്ക ഓഫീസുകൾക്കും മറ്റൊരിടം ഉറപ്പിക്കാനായിട്ടില്ല. സ്ഥലം കണ്ടെത്തിയവർക്ക് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുമുണ്ട്. ഓഫീസ് ഒഴിയാനുള്ള സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ചില വകുപ്പ് അധികാരികൾ കഴിഞ്ഞ ദിവസം കളക്ടറെ സമീപിച്ചിരുന്നു. എന്നാൽ ഇനിയും സമയം നീട്ടി നൽകാനാവില്ലെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. അടുത്തതൊരറിയിപ്പാണ്. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് 2026-27 അപേക്ഷ ക്ഷണിച്ചു. ഒന്നാം ഘട്ടം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 15 ഓഗസ്റ്റ്. വിവരങ്ങൾക്ക് 04682327212 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടറിൽ ഒരു മാസം കുടുങ്ങിയത് 484 പേർ. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് തടയുന്നതിനും എക്സൈസ് നടത്തുന്ന പ്രത്യേക എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ഓപ്പറേഷൻ തണ്ടറിൽ ജൂണിൽ 751 റെയ്ഡുകളാണ് നടന്നത്. സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ റേഞ്ച് ഓഫീസുകൾ നടത്തിയ പരിശോധനകളിൽ വിവിധ വകുപ്പുകളിലായി ജില്ലയിൽ ആകെ 497 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 484 പേർ പിടിയിലായി. ലഹരിക്കടത്തുകാരെയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ലഹരി വസ്തുക്കളെയും കണ്ടെത്താനായി എക്സൈസ് വകുപ്പും പത്തനംതിട്ട പോലീസ് ഡോഗ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തി. പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടുത്തി പ്രധാന ടൗൺ ഭാഗങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ, അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ തുടങ്ങിയവയിലാണ് പരിശോധന നടത്തിയത്. MG സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നോൺ ഓട്ടോണമസ് കോളേജുകളിലേക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിനുള്ള രജിസ്ട്രേഷൻ തുടങ്ങി. ഓട്ടോണമസ് കോളേജുകളിലും മറ്റ് സർവകലാശാലകളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 19 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് cap.mgu.ac.in. സ്കൂൾ ബസിനെ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥിനികൾ പലയിടത്തും പ്രിയദർശിനിയിലേക്ക് യാത്ര മാറ്റി. സ്വകാര്യ എയ്ഡഡ് സ്കൂൾ ബസുകളിലും വിദ്യാർത്ഥിനികളുടെ എണ്ണം കുറഞ്ഞു. സ്കൂൾ സമയത്ത് പ്രിയദർശിനി ബസുകൾ സർവീസ് നടത്തുന്ന പ്രദേശങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിലാണ് കുറവുണ്ടായത്. ദൂരത്തിനനുസരിച്ച് ഒരു കുട്ടിയോട് പരമാവധി 1800 രൂപയാണ് ചില സ്കൂളുകൾ ഒരു മാസം ഈടാക്കിയിരുന്നത്. ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് സ്കൂൾ ബസ്സിലെത്തുന്ന കുട്ടികൾ യാത്ര പ്രിയദർശിനിയിലാക്കി. 2 കുട്ടികൾ പഠിക്കുന്ന കുടുംബങ്ങളിലാണെങ്കിൽ പ്രതിമാസം 3000-ത്തിലധികം രൂപ മിച്ചം പിടിക്കാനാകും. പ്രധാന റോഡുകളിലൂടെ ഗ്രാമീണ റോഡുകളിലൂടെയും KSRTC ബസുകൾ ഓടുന്ന സ്ഥലത്തുനിന്നും സ്കൂൾ ബസിനെ ആശ്രയിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം 20% കുറഞ്ഞെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഓരോ അധ്യയന വർഷവും ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി ബസുകൾ കണ്ടെത്തുമായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ പൂജയും സർവ്വമത പ്രാർത്ഥനയും നടത്തി. കമ്പം ചിന്നമന്നൂർ കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഇത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ 14,707 ഏക്കർ കൃഷി മുല്ലപ്പെരിയാർ വെള്ളത്തെ ആശ്രയിച്ചാണ്. എല്ലാ വർഷവും ജൂൺ ആദ്യവാരം തമിഴ്നാട് 120 ദിവസത്തേക്ക് 200 ഘനയടി വെള്ളം കൃഷിക്കായി കൊണ്ടുപോയിരുന്നു. ഇത്തവണ കാലവർഷം ദുർബലപ്പെടുകയും അണക്കെട്ടിൽ ജലനിരപ്പ് കുറയുകയും ചെയ്തതോടെ ഒന്നാം കൃഷി പ്രതിസന്ധിയിലാണ്. മൂന്നരക്കോടി മലയാളികളുടെ അഭിമാനത്തിന്റെ ചിറകിലേറി ബഹിരാകാശത്ത് ഒരു പൊൻതാരകം പിറക്കും. അനിൽ മേനോൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. കസാഖിസ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 8:17 സോയൂസ് 2.1A റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. പ്രോദ്രുബോവ്, അന്ന കിക്കിന എന്നീ റഷ്യൻ സഞ്ചാരികളും ഒപ്പമുണ്ട്. ഗവേഷണങ്ങൾക്കായി 8 മാസം ബഹിരാകാശത്ത് ചെലവിടും. എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറും അതുപോലെ തന്നെ US ബഹിരാകാശ സേനയിൽ കേണൽ പദവിയുള്ള ഉദ്യോഗസ്ഥനുമാണ് 49-കാരനായ അനിൽ. പാതി മലയാളി, അമേരിക്കയിലെ മിനിയാപോളിസിൽ ജനനം. അച്ഛൻ ശങ്കരൻ മേനോൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി. അടുത്ത വാർത്തയിലേക്ക്, സ്പോർട്സ് ന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. മൈതാനത്തെ രണ്ട് പകുതികളാക്കുമ്പോൾ ഒരു വശത്ത് ആധുനിക ഫുട്ബോളിന്റെ എല്ലാ ഭാവങ്ങളിലും ആടുത്തു നിൽക്കാൻ കഴിയുന്ന കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രഞ്ച് ടീം, മറുവശത്ത് ഭാവി താരമെന്ന് വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞ ലാമിൻ യമാൽ എന്ന കൌമാരക്കാരൻ മുന്നിൽ നിന്ന് നയിക്കുന്ന സ്പാനിഷ് ടീം. ഡാലസിലെ ആർലിംഗ്ടൺ സ്റ്റേഡിയം ഇന്ന് രാത്രി 12:30 പന്തുരുളുന്ന പോർക്കളമായി മാറും. ഫൈനൽ ടിക്കറ്റ് എടുക്കാൻ മോഹിച്ച രണ്ട് വമ്പൻ ശക്തികൾ ഇരുഭാഗങ്ങളിലുമായി സർവ്വസന്നാഹങ്ങളുമായി പൊരുതാനിറങ്ങും. ഈ പോരാട്ടത്തിന് ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനൽ എന്നാണ് വിശേഷണം. ടൂർണമെന്റിലെ ആദ്യ സെമിയിലാണ് ഫ്രാൻസും സ്പെയിനും മുഖാമുഖം വരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: ഓടക്കോ.

ഇരുന്നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മറ്റൊരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെയുള്ളത് ദീപ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെയൊക്കെ പ്രായവും കൂടി വരുവാണല്ലേ. അത് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ കരുതുന്നതല്ല നമ്മുടെയൊന്നും ലൈഫ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു 25 വയസ്സിൽ നിന്നും യാത്ര തുടങ്ങി 35 വയസ്സൊക്കെ എത്തി നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ ആ പ്രായത്തിന്റെ ആ ഇടവേളയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ പലതരം പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മുഴിമുത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ അങ്ങനെ തുടങ്ങി. ഓരോ ദിവസവും പുതിയ പുതിയ പാഠങ്ങളാണ്, പുതിയ പുതിയ അനുഭവങ്ങളാണ്. നമ്മൾ

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രായത്തിലും ഉണ്ടാവുമല്ലേ. ബാല്യകാലം തൊട്ട് ദാ ഇപ്പൊ ഇവിടെ വരെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊരു 15 വയസ്സിൽ കണ്ട സുഹൃത്താണോ ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ളത്? ചിലപ്പോ ആയിരിക്കും, ചിലപ്പോ അല്ലായിരിക്കും. കൂടുതൽ പേരും അല്ല എന്നാവും പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാ സുഹൃത്തുക്കളും ഒരിക്കലും ഇങ്ങനെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവില്ല. ചിലര് ഇടക്കാലത്ത് വെച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിത്തമോ ജോലിയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങ് പോവല്ലേ. ചിലർ ഇടക്കാലത്ത് വെച്ച് നമ്മളിലേക്ക് വരികയും ചെയ്യും. പണ്ട് തൊട്ട് ഇപ്പൊ വരെ കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ എങ്ങനെ കൈവിട്ട് കളയുകയും ചെയ്യരുത്. അത് ഏകദേശം നമ്മളുമായിട്ടൊക്കെ അഭിപ്രായങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ അളവിൽ ഒരുപോലെ സ്നേഹമൊക്കെ കൊടുക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ കാലത്തും ഒരുപോലെ നമ്മളോടൊപ്പം നിൽക്കുന്നത്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുക. ഇനിയൊരു പാട്ടായാലോ? കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ലേ? ഒരു മനുഷ്യൻ അവന്റെ ആരോഗ്യത്തെപ്പറ്റി ബോധവാനാകുന്നത് ഒരു 25 വയസ്സ് കഴിയുമ്പോൾ മുതലാണ്. ഉറക്കത്തിന്റെ, ഭക്ഷണശീലങ്ങളുടെ, വ്യായാമത്തിന്റെ, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം വളരെയധികം ഈ ഒരു ഏജ് തൊട്ട് മനസ്സിലാവും. പിന്നീടാണ് ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും പിന്തുടരുന്നതും. അടുത്ത ഒരു പ്രധാന കാര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. അതുവരെ പണം വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് എന്ന വിചാരത്തിലാവും നമ്മൾ. അത് എളുപ്പത്തിൽ വരുന്നതല്ല എന്നും വന്നാൽ സൂക്ഷിച്ച് ചെലവാക്കണമെന്നും നമ്മൾ പഠിച്ചു വരുന്ന പ്രായമാണ് 25 മുതൽ 35 വയസ്സ് വരെ. അതിന് മുകളിലോട്ടെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മളുടെ മാതാപിതാക്കൾ വാങ്ങിത്തരും, അല്ലെങ്കിൽ നമുക്കങ്ങനെ പൈസയുടെ വിലയൊന്നും അറിയില്ല. നമ്മൾ ഒന്നിനെക്കുറിച്ചും ബോധവാനല്ല. ബോധവാനായി വരുന്നത് ഈ ഒരു ഏജ് മുതലാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, സമയത്തിന്റെ വില. കുട്ടിക്കാലത്തൊന്നും നമുക്കറിയില്ല. നമ്മൾ പാറി പറന്ന് നടന്ന സമയം ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ആരെ കൊണ്ടും നമ്മുടെ സമയവും നമ്മുടെ മനസ്സിന്റെ സമാധാനവും പാഴാക്കാൻ അനുവദിക്കരുത് എന്ന് മനസ്സിലാക്കിയതും ഈ ഒരു 25 വയസ്സ് കഴിയുമ്പോഴാണ്. അതുമാത്രമല്ല, നമ്മളെ തേടിയെത്തുന്ന ചെറിയ ചെറിയ പരാജയങ്ങളിൽ തളരാതെ അവയെ പാഠമാക്കി മുന്നോട്ടു പോകണമെന്ന് മനസ്സിലാക്കണമെങ്കിലും നമ്മൾ ഈ ഒരു പ്രായത്തിലെത്തണം. അതുവരെ ഉണ്ടാകുന്ന എല്ലാ പരാജയവും നമ്മളെ തളർത്തുന്നതായിരിക്കും, വിഷമിപ്പിക്കുന്നതായിരിക്കും. മറ്റാളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് തിരിച്ചറിയുന്നതും ഈ ഒരു പ്രായത്തിൽ തന്നെ. അങ്ങനെ ഒട്ടേറെ തിരിച്ചറിവുകൾ പകർന്നു തരുന്ന ഒരു പ്രായമാണ് 25 മുതൽ 35 വയസ്സ് വരെയുള്ള കാലയളവ്. ആ തിരിച്ചറിവിലൂടെ ഏറ്റവും നന്നായിട്ട് ജീവിക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഇന്നത്തെ മുഴിമുത്തിൽ നിന്ന് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: മഹാത്മജി, സാമൂഹ്യ തിന്മകളിൽ പറയുന്ന മറ്റൊരു കാര്യം കൊമേഴ്സ് വിത്തൌട്ട് മൊറാലിറ്റി എന്നതാണ്. അതായത്, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, കച്ചവടം വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു നിരീക്ഷണമാണ് മഹാത്മജിയുടേത്. കച്ചവടം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ലാഭം ഉണ്ടാക്കുന്ന തൊഴിൽ എന്നാണ്. ഏതൊരു കാര്യത്തിലും മനുഷ്യൻ സ്വതസിദ്ധമായി ശ്രദ്ധിക്കണമെങ്കിൽ, അതിൽ പണം ചിലവാക്കണമെങ്കിൽ, അതിൽ നിന്ന് എന്താദായം ലഭിക്കും എന്നുള്ള ഒരു ചിന്ത അവനിലുണ്ട്. എന്നാൽ ലാഭത്തോടൊപ്പം മനുഷ്യ നന്മ കൂടി കണക്കാക്കുന്നില്ല എങ്കിൽ അത് വളരെ അപകടകരമായ ഒരു കാര്യമായിരിക്കുമെന്ന് മഹാത്മജി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇന്ന് ഏറ്റവും വലിയ കമ്പോളമായിരിക്കുന്നത് ആയുധ ശേഖരങ്ങളാണ്. അത് എയ്റോപ്ലെയിൻ മുതൽ, അല്ലെങ്കിൽ ഫൈറ്റർ പ്ലെയിൻസ് മുതൽ, ന്യൂക്ലിയർ ബോംബുകൾ വരെയുള്ള അണുവായുധ ആയുധങ്ങൾ ശേഖരിക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെ. ഓരോ രാജ്യവും അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 1,000,000,000,000 രൂപയാണ് ഈ ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത്. നമുക്കറിയാം, അത് രാജ്യത്തിൻ്റെ സുരക്ഷ എന്നത് ഓരോ ഭരണകർത്താവിൻ്റെയും ചുമതലയാണ്. എന്നാൽ മനുഷ്യർ അന്യോന്യം സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും കഴിയുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ് ഇപ്രകാരമുള്ള ആയുധങ്ങൾ? ഒരാൾക്ക് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ സംശയം ആകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സ്ഥലങ്ങൾ കവർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുമ്പോൾ, ഇപ്രകാരമുള്ള സ്വയസംരക്ഷണ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. പാവപ്പെട്ടവരായ എത്ര മനുഷ്യര് വീടില്ലാതെ, ഒരു മാന്യമായ ജീവിത അവസ്ഥയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴേ ആയുധങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ ചെലവഴിക്കുന്നതായ പണത്തിൻ്റെ ഭീമമായ ഒരവസ്ഥ. ഇത് ഏറെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സാഹോദര്യ സ്നേഹത്തിലാണ്. അന്യോന്യം കാണുമ്പോൾ കടിച്ച് കീറുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സഹോദരനാണ് എന്നുള്ള ബോധ്യം നിലനിർത്താൻ വേണ്ടിയാണ്. നമ്മൾ സഹോദരങ്ങളാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ എത്ര വലിയ അത്ഭുതങ്ങൾ നമ്മുടെ നാട്ടില്, ലോകത്തിലെമ്പാടും നമുക്ക് ചെയ്യാൻ കഴിയും. ചിലരുടെ ദുഷ്ടമായ ചിന്തകൾ കൊണ്ട് ചിലരെ ആക്രമിച്ച് വരുതിയിൽ നിർത്താനുള്ള ആ വലിയ സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുമ്പോൾ, ഏത് വിധേനയും തങ്ങളാണ് ഏറ്റവും അവസാനത്തെ വാക്ക് എന്നുള്ള തലത്തിൽ ചിന്തിക്കുമ്പോൾ, പിടഞ്ഞു വീണ് കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളും അപ്രകാരമുള്ള രാജ്യ സംവിധാനങ്ങളും എല്ലാം നമുക്ക് ഭയപ്പാടാണ് ഉണ്ടാക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഏതൊരാൾക്കും നമ്മുടെ ഒരു ശ്വാസം, അത് നിന്നാൽ നമ്മൾ നിന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കുറെ കൂടി ഗൗരവമായി നമുക്ക് ലോകത്തെ, ലോക സാഹോദര്യത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമോ? ഈ അടുത്ത സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞത്, നാം ഒരു അന്താരാഷ്ട്ര സാഹോദര്യത്തിന് തുടക്കം കുറിക്കണം എന്നുള്ളതാണ്. ഫ്രത്തേലി തൂത്തി, നാം എല്ലാവരും സഹോദരങ്ങളാണ് എന്ന വിശ്വപ്രസിദ്ധമായ ആ ലേഖനം മാർപ്പാപ്പ ഈ അടുത്ത സമയത്ത് സംഭാവനയായിട്ട് ലോകത്തിന് നൽകി. എല്ലാവരെയും സഹോദരങ്ങളായി കാണുവാൻ ഉള്ള ഒരവബോധം. മഹാത്മജി പറഞ്ഞ ഈ തത്വം, ധാർമ്മികത ഉള്ള വാണിജ്യം, അങ്ങനെയെങ്കിൽ ആയുധങ്ങളുടെ ആ വലിയ കമ്പോളം നമുക്ക് ആവശ്യമില്ലാതെ വരും. നമ്മുടെ സഹോദരങ്ങൾക്ക് മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളും വിറ്റ് നമ്മുടെ പണം വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ പോക്കറ്റ് ഊതി വീർപ്പിക്കുന്നത് നമ്മൾ ചെയ്യാതെ വരും. അത് നിഷിദ്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഏറെ ശ്രദ്ധയും വിൽക്കാനായിട്ട് ഉണ്ടാക്കുന്നതായ ഭക്ഷ്യവസ്തുക്കളിൽ വിഷാംശങ്ങളും അല്ലെങ്കിൽ കീടനാശിനികളും മറ്റും തളിച്ച് ലാഭം വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ മഹാത്മജിയുടെ വാക്കുകൾ എല്ലാവരോടും ഒരു വെല്ലുവിളിയായിട്ട് തുടരുകയാണ്. നാം നമ്മോടെങ്ങനെ മറ്റുള്ളവർ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാമും മറ്റുള്ളവരോട് പെരുമാറണം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണം എന്ന് പഴമര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പാലം. അതിനായിട്ട് സഹോദരതുല്യമായ ഒരു ജീവിത അനുഭവം, ഒരു സുസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എപ്പോഴാണ് പ്രകാശം ഉദിക്കുക, എപ്പോഴാണ് നേരം പുലർന്നു എന്ന് നാം തിരിച്ചറിയുക. ഒരു ശിഷ്യൻ പറഞ്ഞു, അങ്ങ് കിഴക്ക് മേഘപാളികളിലൂടെ സൂര്യൻ്റെ കിരണങ്ങൾ ഇതാ മന്നം മന്നം ഭൂമിയിലേക്ക് പതിക്കുന്നതായ ഒരു നേരം പ്രകാശമായി, പ്രഭാതമായി എന്ന് നമുക്ക് പറയാം. മറ്റൊരാൾ പറഞ്ഞു, നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ അതൊരു മരമാണോ അതൊരു മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാനും മാത്രം വ്യക്തമുള്ളപ്പോൾ പ്രകാശമായി, പ്രഭാതമായി എന്ന് നമുക്ക് പറയാമെന്ന്. ഗുരു അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, പ്രകാശം ഉദിക്കുന്നത്, പ്രഭാതമാകുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവൻ നമ്മുടെ സഹോദരനാണ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ്. അന്ധകാരം മാറുന്നത് നാം മറ്റുള്ളവരിൽ നമ്മളെ തന്നെയും ദൈവത്തെയും കാണുവാൻ കഴിയുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിലാണ് അത് ആരംഭിക്കേണ്ടത്. നാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നാം കാണുന്ന നമ്മുടെ മാതാവിനെ, നമ്മുടെ പിതാവിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവതുല്യരായി, സഹോദരങ്ങളായിട്ട്, പ്രിയപ്പെട്ടവരായിട്ട് കാണാൻ കഴിയുന്ന പ്രഭാതം, അതാണ് ലോകത്തിൻ്റെ ശാന്തിയുടെ ഉറവിടം, നന്മയുടെ കേദാരമെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച മൊറോക്കോ ടീമിന്റെ ഗോൾ കീപ്പറുടെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: ആഹാ, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺമാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഒൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: കൊച്ചി. നമസ്കാരം, റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റസിഡന്റ് ഡോക്ടർ പബീന പൈസ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. നമുക്കറിയാം,

0: ഈ കാലഘട്ടത്തില് ആളുകളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് മെന്റൽ ഹെൽത്ത് ഇല്ല എന്നുള്ളൊരു വലിയൊരു കാരണം തന്നെയാണ്. എന്തായിരുന്നു ഡോക്ടർ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത്?
1: ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസസ്, മെന്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ്. ഇതായിരുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുറെ, അതായത് വർഷം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് യുദ്ധങ്ങൾ, പാൻഡമിക്സ്, നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ നാച്ചുറൽ എമർജൻസി, നാച്ചുറൽ കലാമിറ്റീസ്, എമർജൻസീസ് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള നമ്മുടെ മെന്റൽ ഹെൽത്ത് അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിനെ മുഖ്യ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ മെന്റൽ ഹെൽത്ത് ഡേ യുടെ തീം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ തീമിലേക്ക് പറഞ്ഞ പോലെ നമ്മളിപ്പോ കാറ്റസ്ട്രോഫ്സ് അല്ലെങ്കിൽ എമർജൻസീസ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അതൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കൊരു പേഴ്സണലി നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടി വരാം. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു തീമിന്റെ ഭാഗമായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പാൻഡമിക്സ്, പാൻഡമിക് എന്ന് വെച്ചാൽ COVID-19 പോലത്തുള്ള പാൻഡമിക്സ്, ഫ്ലഡ്സ്, എർത്ത്ക്വേക്സ്, അങ്ങനത്തെ അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾ കാരണം ആൾക്കാർ പലായനം ചെയ്യുന്നു, അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ടി വിയിൽ നിന്ന് കാണുമ്പോൾ നമുക്കത് അവിടെ ഭൂചലനം ഉണ്ടായി അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഈ ഇടയ്ക്ക് കുറെ യുദ്ധങ്ങൾ നടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ എഫക്റ്റഡ് ആവുന്നു, നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതായത് അവരുടെ കുടുംബങ്ങളിലായിരിക്കാം, അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കും അവർക്ക് ഫിസിക്കൽ ഡാമേജ്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ ഡാമേജ് അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ആയിരിക്കാം, അവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി മൊത്തം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാത്രമായിരിക്കാം അവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ആ സമയത്ത് അവരുടെ ഫിസിക്കൽ വെൽബീങ് മാത്രമല്ലാണ്ട് അവരുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ അറിയാം 2018 ഒരു ഫ്ലഡ് നടന്നു, കേരളം മൊത്തം എല്ലാവരും ഒരുമിച്ച് നിന്നു, നമ്മളുടെ ജാതി ഭേദം, നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലാണ്ട് ഇതെല്ലാം ഒന്നും നോക്കാണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന സമയമായിരുന്നു അത്. ആ ഒരു സമയത്ത് പോലും പലതും നഷ്ടപ്പെട്ടവരുണ്ടാവും, അവരുടെ ഇപ്പൊ ഒരു ഡെത്തായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ അവരുടെ വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാലഘട്ടത്തോടെ കടന്നു പോയ ആൾക്കാർക്ക് മാത്രമേ ഇപ്പോഴും ഒരു രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ പോലും അവരങ്ങനെ ആലോചിക്കും, അയ്യോ ഇനിയിപ്പോ വീണ്ടും വെള്ളം പൊങ്ങോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് അവരിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ.
0: അതായത് ട്രോമ എന്ന് പറയുമ്പോൾ,
1: അതെ, അതായത് അവര് ആ എക്സ്പീരിയൻസസ് ഇപ്പോഴും അവർക്ക് ചിലപ്പോൾ റീലീവ് ചെയ്യേണ്ടി വരെയായിരിക്കാം, ഭയങ്കര ഒരു വലിയൊരു തരത്തിലല്ലെങ്കിൽ പോലും. പക്ഷെ അത് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഭീതിയും കാര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ ഈ വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ്, ഇപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ലാൻഡ് സ്ലൈഡ് നടന്നു, ഇത്രയും പേര് അവരാരും അറിയാണ്ട്, അതായത് ഉറക്കത്തിലായിരുന്നപ്പോ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്, അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഫ്ലഡ് ഉണ്ടാവുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വാർണിംഗ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാവും, നമുക്ക് അതിനനുസരിച്ച് പ്രിക്കോഷൻ ചെയ്യാം, ഹ്യൂമൻ ലോസ് ലെസ് ആയിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ നമുക്കറിയാം അവിടെ ബോഡി പാർട്സ് മാത്രം വെച്ച് ഐഡന്റിഫൈ ചെയ്ത പല ആൾക്കാരുണ്ടാവരുടെ ഉറ്റവർ ദൂര സ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ തിരിച്ച് വരുമ്പോ നമ്മള് അവര് മാത്രമേ ഉള്ളൂ, അവരുടെ വീടില്ല, അവരുടെ ഭൂമിയില്ല, അവരുടെ ആരുമില്ല അവിടെ. അപ്പൊ അങ്ങനത്തെ ഉള്ള അവസരങ്ങളിൽ നമ്മള് ചിലപ്പോ അവർക്ക് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വല്ല മുറിവുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സമയം തന്നെ നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്ത് ത്തിനെയും കൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് ചിലവര് ഇത് കഴിയുമ്പോൾ തന്നെ അവർക്ക് മഴ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സുനാമി, ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ടായ സുനാമി, ഡിസംബറിലുണ്ടായ സുനാമി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് പലർക്കും, അതായത് ഈ കടലിന് അരികെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും കടലിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ അവര് അവിടെ താമസിക്കാൻ പോലും പേടിയായിരുന്നു, ഭയമായിരുന്നു. പക്ഷെ അവരുടെ വീട് അവിടെ ആകുമ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് അഡ്രസ് ചെയ്യാൻ എന്താണ് നമ്മൾ ഇപ്പോഴത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെയും സിറ്റുവേഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, കാരണം ആ ഒരു ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം പലർക്കും പല രീതിയിലാണ്. ഇപ്പം പറഞ്ഞതുപോലെ ഫ്ലഡ് ആയിക്കോട്ടെ, ലാൻഡ്സ്ലൈഡ് ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ. അപ്പോ ഡോക്ടർ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ആളുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി പറയാമോ?
1: അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പോലെ തന്നെ, ഇപ്പൊ ഫ്ലഡ് അല്ലെങ്കിൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, സുനാമി എന്തെങ്കിലും ആണെങ്കിലും, ദാറ്റ് ആ ഹോൾ ഏരിയ അഫക്റ്റഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പാൻഡമിക്, ഇപ്പൊ നമ്മൾ കോവിഡ് അറിയാലോ, കോവിഡ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ആ ഒരു സമയത്ത് നമുക്കറിയാം, നമുക്ക് ആ സമയത്ത് ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ പോലും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഹെൽത്ത് സർവീസസ് ആണ്. ആ ഒരു സമയത്ത് ഹെൽത്ത് സർവീസിലത്തെ പ്രൊഫഷണൽസ്, ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽസ്, എല്ലാവരും അവരും എഫക്റ്റഡ് ആയി തുടങ്ങിയപ്പോ വി ഹാഡ് ഷോർട്ടേജ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ വി വർ റണ്ണിങ് ഷോർട്ട് ഓഫ് പീപ്പിൾ. ആ ഒരു സമയത്ത് ആ ഒരു ഇതാണ് നമുക്കൊരു ക്രൈസിസ് ആയിട്ട് വരാം, ഒരു ചാലഞ്ച് ആയിട്ട് വരാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അതൊരു പാൻഡമിക് ആണ്. അതായത് ഹോൾ വേൾഡ് വാസ് എഫക്റ്റഡ്, എല്ലാവരും എഫക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ വേറെ ഒരു അങ്ങനെ ഒരു ലോക്കലി എഫക്റ്റഡ് ചെയ്തിട്ട് ഒരു ഭാഗമാണ് ഒരു കലാമിറ്റി അല്ലെങ്കിൽ എമർജൻസി ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടുത്തെ ഹോസ്പിറ്റൽ കെയർ അല്ലെങ്കിൽ അവിടുത്തെ ഇതൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഔട്ട്സോഴ്സ്, അതായത് ബാക്കി അതിന്റെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ഗവൺമെന്റ് ആൻഡ് ദി ലോക്കൽ ജുഡീഷ്യറി അഡ്മിനിസ്ട്രേഷൻ, എവ്രി വൺ പ്ലേസ് എ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ്. കാരണം ഇവരെല്ലാവരും ഇതിലേക്ക് ഒന്നിച്ച് തന്നെ, ഇപ്പൊ നിപ്പ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്ന് അതിന്റെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിന് അവൈലബിൾ ആക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് നേഴ്സിന് അവൈലബിൾ ആക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം. അതായത് അതൊരു ചാലഞ്ചാണ്, ഹെൽത്ത് സർവീസസ് അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു കാര്യം ആണ് ഫസ്റ്റ് ചാലഞ്ച് വരാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മൾ അതായത് എഫക്റ്റഡ് ആയ ആൾക്കാര്, അവർക്ക് അവരുടെ ഉറ്റവര് ചിലപ്പോൾ കാണാതെ പോയിട്ടുണ്ടാവും, അവരുടെ അവരുടെ ഹൗസ് ഹോൾഡ്, അതായത് വീട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയും തരണം ചെയ്യാനും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ആ ഒരു സമയത്ത് അതൊരു രണ്ടാമത്തെ ഒരു ചലഞ്ചാണ്. അതായത് അവര് വിചാരിക്കുന്ന വെച്ചാൽ എന്റെ എല്ലാം പോയാലും, ഇനിയിപ്പൊ ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇനിയിപ്പോ എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് അത് അങ്ങനെ ഇതാക്കി നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്റ്റിഗ്മയാണ്. ആൾക്കാർ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു ഗ്രീഫ് റിയാക്ഷൻ നമ്മൾ പറയുന്നത് നോർമൽ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരിതാണ്. ഒറ്റ ഒരു ആൾ, അതൊരു ആളോ മൃഗോ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്കൊരു വിഷമം വരുന്നത്, ഇമോഷണൽ എക്സ്പീരിയൻസ് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു എക്സ്റ്റെൻഡ് ആയി പോയിട്ട് അവരുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെയും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ റിക്വയേഴ്സ് അറ്റൻഷൻ അറ്റ് ദി ഇമ്മീഡിയറ്റ്. കാരണം അത് വേറെ ഒരു ഡിപ്രഷനിലേക്ക് അത് നീങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. അറ്റ് ദി ഏർലിയസ്റ്റ് ഇന്റർവീൻ ചെയ്ത് കഴിഞ്ഞാല് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കേസുകളും, അതായത് ട്രീറ്റ്മെന്റ് വഴിയും കൗൺസിലിംഗ് വഴിയും എല്ലാം. അപ്പൊ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് വേണം. ഇപ്പൊ ഇവരെല്ലാം ഇപ്പൊ എഫക്റ്റഡ് ആയ ആൾക്കാരല്ലാണ്ട് അവര് ബാക്കി അവരെ പുറത്ത് നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധാ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയാലും അല്ലെങ്കിൽ വേറെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. സെക്കൻഡ്, ഫൈനലി കുട്ടികള്, ഈ ഓൾഡർ പോപ്പുലേഷൻ, അതായത് ജിറാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാര്, പിന്നെ നമ്മൾ അവിടെ വരുന്ന കുറെ ഈ റെഫ്യൂജീസ്, ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ള കൺട്രീസ് എന്നൊക്കെ അഭയം പ്രാപിച്ചു വരുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് കുറച്ചും കൂടി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഇവരാണ് കുറച്ചും കൂടി സാധ്യതകൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സുനാമി കഴിഞ്ഞപ്പോ തന്നെ കുറെ കുട്ടികൾക്ക് കടലിനടുത്ത് പോയി കളിക്കാൻ പോലും പേടിയായിരുന്നു ആ പരിസരത്ത് താമസിക്കുന്നവർക്ക്. നമ്മള് അവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലോ അങ്ങനെ തോന്നലുകളോ അങ്ങനെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ ഗ്രാജുവലി അത് നമ്മളുടെ തെറാപ്പിയിൽ കൂടിയും അല്ലെങ്കിൽ മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ അതിൽ കൂടെയും ചികിത്സിച്ച് വേണം ശരിയാക്കാം. ഇതൊക്കെയാണ് ഒരു പ്രോമിനന്റ് ചാലഞ്ചസ് ഈ മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിസിന് സമയത്ത് ഉണ്ടാകുന്ന ഒരു കോമൺ ചാലഞ്ചസ് ഇതൊക്കെ തന്നെയായിരിക്കാം.
0: ഡോക്ടർ, അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം ഇത് തന്നെയാണ്, ആ ഒരു ടൈമില് മെന്റൽ ഹെൽത്ത് സർവീസസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും?
1: ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ആദ്യം തന്നെ ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് മനസ്സിലാക്കുക ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരാളെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോടെ കടന്നു പോയ ഒരാളാണ്, അപ്പൊ അയാൾക്ക് വരുന്ന ഇമോഷണൽ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരിക്കാം, അത് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു വില്ലിംഗ്നെസ്സും. അപ്പൊ ആദ്യം ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണെങ്കിൽ വി ഫൈൻഡ് ആൾക്കൊരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഷി ഹി റിക്വയേഴ്സ് ജസ്റ്റ് കൗൺസിലിംഗ് തെറാപ്പി എന്താണെങ്കിലും അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. ഇതിന്റെ ആവശ്യകത എന്തെന്ന് വെച്ചാല് ആസ് എ പ്രോസസ് അല്ലെങ്കിൽ ആസ് ആള് ജീവിച്ചു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആള് പിന്നെയും ജീവിക്കേണ്ടത് ആ നാട്ടിലാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിലാണ്. അപ്പൊ ഒരു ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്കവറി പ്രോസസ്സ്, ഫാമിലി ആയിരിക്കാം ലോസ് അല്ലെങ്കിൽ ഫൈനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വീടായിരിക്കാം, എന്തും ആയാലും ആ ഒരു ഇതിന്ന് അയാൾ റിക്കവർ ചെയ്ത് തിരിച്ച് സൊസൈറ്റിയിൽ തന്നെ ജീവിക്കണം, ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള ഹീലിംഗ് ആൻഡ് റിക്കവറി പ്രോസസ്സിന് ഒബ്വിയസ്ലി ഇത് എസെൻഷ്യൽ ആണ്. രണ്ടാമത്തെ ഭാവിയിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോൺ, ഇപ്പൊ നമ്മള് ഇന്തോനേഷ്യ പോലത്തെ രാജ്യത്ത് അവിടെ എർത്ത്ക്വേക്സ് കുറച്ചൊരു കോമൺ ആയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് കുറച്ചും കൂടിയും ചിലപ്പോൾ ഇതിനോട് അവർക്ക് കുറച്ചുകൂടി പരിചയം, അപ്പൊ കുറച്ചും കൂടി അവർ ഇതായിരിക്കാം, സ്ട്രോങ് ആയിരിക്കും,
0: അലേർട്ട് ആയിരിക്കും.
1: അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അതിന് ഫെർദർ എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും വരാണ്ടിരിക്കട്ടെ, പക്ഷെ എന്നാലും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ, ഇപ്പൊ COVID-19 ആദ്യം വന്നപ്പോൾ നമ്മൾ ഭയങ്കര പ്രിക്കോഷൻസ് എടുത്തു, നമ്മൾ ഭയങ്കര ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തു, ഭയങ്കര സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ആസ് ലോങ് ആസ് ഇപ്പൊ വരുമ്പോഴും ദെർ ആർ കേസസ് ബീങ് റിപ്പോർട്ടഡ്, പക്ഷെ നമ്മൾ അതിന് അത്രയും ഒരു ഭയമോ അങ്ങനെ ഒരു ഇതോ നമ്മൾ ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യകത നമ്മൾ സർക്കാർ നമ്മളോട് പറയുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു അത് എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ഇത്, ആസ് ദി ലൈഫ് പ്രൊസീഡ് ചെയ്യുമ്പോൾ എങ്ങനെ അത് മുന്നോട്ട് എന്തെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു ഇതും ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ കൂടെ തന്നെ ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ 2018 ഫ്ലഡാണ്. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. അതായത് നമ്മള് COVID-19 കാര്യങ്ങൾ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലഡിന്റെ ഇതാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫ്ലഡിന്റെ ആ ഒരു സീനിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു, എന്ത് ആർക്ക് എന്ത് വേണമെങ്കിലും എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടി. അപ്പൊ അതൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്തനും കൂടിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
0: ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് വ്യക്തിയിലും സമൂഹത്തിലും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും?
1: ഫസ്റ്റ് ലൈൻ നമ്മളിപ്പം വ്യക്തി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇപ്പൊ കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ്സ്, അതായത് ലോക്കൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അവരുടെ തലത്തിലുള്ള കാര്യങ്ങൾ, അത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഇടപെടലാണ് ഫസ്റ്റ് ഒബ്വിയസ്ലി വരാം. അതിനൊപ്പം തന്നെ എല്ലാം അതിനുള്ള പോലീസ്, ഫയർ, റെസ്ക്യൂ എല്ലാം വരും. അതിനോടൊപ്പം തന്നെ NGOs, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇവരുടെ നേവി, എയർഫോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് ലൈൻ റെസ്പോണ്ടേഴ്സ് ആണ്, അവരെ നമ്മൾ ട്രെയിൻ, അതായത് ഹെൽത്ത് വർക്കേഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീംസ് ഉണ്ട്, വോളണ്ടറി വരുന്ന കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അതിൽ അവരെ ട്രെയിൻ ചെയ്യേണ്ടതാണ് ഒരു ഇത്. പിന്നെ എന്ന് വെച്ചാൽ ഈ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇന്റർവീൻ ചെയ്തു, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അതായത് കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ബേസിക് തിങ്. പിന്നെ നമ്മൾ പറയുന്ന വെച്ചാൽ ഇൻഡിവിജ്വലി നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് കോൺവെർസേഷൻസ്, ഗിവ് എ ഹിയർ ടു ലിസൺ ടു ദം. ആരായാലും ഇപ്പോൾ ഇപ്പൊരു ഇതല്ലെങ്കിൽ പോലും സാധാരണ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് കേൾക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുക, അവരെന്താ പറയണേന്നൊക്കെ. ഇപ്പൊ നമ്മുടെ ഇതിൽ നിന്ന് വെച്ചാൽ നമുക്ക് ആർക്കും സമയമില്ല, നമുക്ക് തിരക്കുകളാണ്, ശരിയാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് അല്ല കുഴപ്പമില്ല എന്ന് പറയുന്നതിലായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു
0: ആശ്വാസം
1: ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ വൾണറബിൾ ഗ്രൂപ്പ്സ്, കുട്ടികൾ, ഓൾഡ് ഏജ് പോപ്പുലേഷൻ, റെഫ്യൂജീസ്, അവർക്കായിട്ട് ജസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഇന്ത്യയിൽ എത്രമാത്രം അങ്ങനെ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ വൾണറബിൾ ഗ്രൂപ്പ്സിനെ ഫോം ചെയ്ത് അപ്പൊ ദേ വിൽ ഹാവ് സംതിങ് കോമൺ ടു ഷെയർ. അപ്പൊ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസ് പറയാം, ഹൗ ഡിഡ് ദേ റീലിവ് ഓർ ഹൗ ഡിഡ് ദേ അങ്ങനെ എങ്ങനെ ഓവർകം ചെയ്തു, ഈ വക കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ വരും. ആൻഡ് ഒബ്വിയസ്ലി ദി NGOs ആൻഡ് അതർ വോളണ്ടറി ഓർഗനൈസേഷൻസ് അവർ ദേ play a very big role in ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ. അപ്പൊ അവരുടെയും ഹെൽപ്പ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ലെവലിലൊക്കെ
0: ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് അല്ലേ, ഒരുപാട് തലങ്ങളിലേക്ക് പോകേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇത്രയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്, ഈ ഒരു തിരക്കിനിടയിൽ വന്ന് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
0: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനോ പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റെസിഡന്റ് ഡോക്ടർ പബീന പൈസ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: Neoli 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: വാക്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്സ് 90.4 ലൂടെ.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്താ ആ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

12 o'clock.

0: സാർ, ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സാർ.
1: നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4
1: എപ്പോ
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: Look at you. I make chapati. You make vegetable curry. 50-50. Nothing. Take some mandakas. Cut small pieces. Take onion. Cut small pieces. Put china chatti. Put it in the adupu. Put some coconut oil. Put some kadugamanis. Little karivepillas. Kaduvara. Take vegetables. Put it in. Little chili powder. Little malli powder.
1: Yenda ponniyaji ingalundoke kariyavathilla. Nalla karigal venamundundengile oru vali undu. Rujikoot.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ.
4: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
5: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടുക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടക്കും.

0: അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടുകൂടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്ന് വലിയ മിടുമിടിക്കുകളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റമുണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്.
0: കേരള നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. എഐ ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാ ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർമാരായ ആശ, ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു ബിജെപി കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറും ഒരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിളിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഡെംബലെയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വയ്ക്കാനുള്ള ആയുധങ്ങളാണ്. ഏത് വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട്ട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൻ, ആക്രമണ ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ, റോഡ്രി നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനില. ഈ ബലാബലം അതിജീവിക്കുന്നതിന് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAE രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൌകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇവിടം.
0: ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം.

0: നാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community

0: as a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community. As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community.
1: ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
2: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखते हैं. 90% एमएसएमई का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
1: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്ലി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി സി വിശ്വനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനെതിരെ 3rd ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസ ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോ ട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
1: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർക്കിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
6: 1:00.
7: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
5: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
8: ഹായ്, ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു പേരക്ക ജെല്ലി. പേരക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പേരക്ക ജെല്ലി എന്ന് പറയുമ്പോഴേക്കും പേരക്ക കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അതിൽ ചിലപ്പോൾ കുരുണ്ടാവും, അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പൊ എന്നാലും ഈ പേരയ്ക്ക ജെല്ലി കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. പേരയ്ക്ക ജെല്ലി നമുക്കിപ്പോ വാങ്ങാനായിട്ട് കിട്ടും. പേരയ്ക്കയുടെ പല ഐറ്റംസ് ഇതുപോലെ തന്നെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ പേരയ്ക്ക ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത് സോഫ്റ്റ് ആയിട്ടുള്ള പേരയ്ക്ക ഒരു 7 എണ്ണം എടുക്കാം. വെള്ളം 5 കപ്പ്, നാരങ്ങ നീര് 3 വലിയ സ്പൂൺ, പഞ്ചസാര 3 കപ്പ്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ലി ഉണ്ടാക്കുന്നത്. പേരയ്ക്ക, വെള്ളം, നാരങ്ങ നീര്, പഞ്ചസാര. ആദ്യം പേരയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് സ്റ്റവിൽ നിന്ന് വാങ്ങി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇത് അരിച്ചിട്ട് പൾപ്പും ജ്യൂസും മാത്രം എടുക്കണം. കാരണം ഇതിന്റെ അരി ഒന്നും എടുക്കാൻ പാടില്ല, നമുക്കിത് ജെല്ലി ആയിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് അരിച്ചിട്ട് അതിന്റെ പൾപ്പും ജ്യൂസും മാത്രം എടുക്കുക. ഇനി ഇത് പാനിലാക്കിയിട്ട് നാരങ്ങ നീരും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് അളന്നെടുത്ത ശേഷം 1 കപ്പ് മിശ്രിതത്തിന് 1 കപ്പ് പഞ്ചസാര എന്ന കണക്കിന് ചേർത്തിട്ട്, അപ്പൊ നമ്മൾ അളന്നെടുക്കുമ്പോഴേക്കും അറിയാലോ എത്ര കപ്പ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ അളന്നെടുക്കുമ്പോൾ ഇപ്പം 5 കപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 5 കപ്പ് പഞ്ചസാര, സെയിം റേഷ്യോയിൽ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പറയാറില്ലേ, ഒട്ടും നമ്മൾ കൈയെടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ജെല്ലി കട്ടിയായിപ്പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത്. ജെല്ലി പാകമായോ എന്നറിയാനായിട്ട് ഒരു തുള്ളി ജെല്ലി എടുത്തിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറ്റിച്ച് നോക്കിയാൽ മതി. അപ്പൊ സെറ്റായി കഴിഞ്ഞാൽ, അത് ഇറ്റിക്കുന്ന സമയത്ത് അതിലേക്ക് സെറ്റായി കഴിഞ്ഞാൽ അത് പാകമായെന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ ഇത് അലിഞ്ഞു പോകും. അപ്പൊ അതാണ് നമുക്ക് ഈ ജെല്ലി കറക്റ്റ് ആയോ എന്നറിയാനുള്ള ഒരു മാർഗം. എന്നിട്ട് സ്റ്റവിൽ നിന്ന് വാങ്ങി മുകളിലുള്ള ഒരു പത പോലെ വരും, അത് മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ള കുപ്പിയിലാക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം കുപ്പിയിൽ അടച്ചു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പേരയ്ക്ക ജെല്ലി. ഹോം മെയ്ഡ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ ബ്രെഡിന്റെ കൂടെ ആണെങ്കിലും കുട്ടികൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ജെല്ലി തേച്ചിട്ട് അങ്ങനെ കൊടുക്കാം. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ പേരയ്ക്ക എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആദ്യം പേരയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെള്ളം ചേർത്ത് 10-15 മിനിറ്റ് വേവിക്കാം. ഇനി സ്റ്റവിൽ നിന്ന് വാങ്ങി നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം അരിച്ചിട്ട് പൾപ്പും ജ്യൂസും മാത്രം എടുക്കാം. പാനിലാക്കിയിട്ട് നാരങ്ങ നീര് ചേർത്തിട്ട് യോജിപ്പിക്കാം. പിന്നെ ഈ മിക്സ് അളന്നെടുത്തിട്ട് 1 കപ്പ് മിക്സിന് 1 കപ്പ് പഞ്ചസാര ആ ഒരു കണക്കിന് ചേർത്തിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ജെല്ലി പാകമായോ എന്നറിയാനായിട്ട് ഒരു തുള്ളി ജെല്ലി വെള്ളത്തിൽ ഇറ്റിച്ചു നോക്കാം. സെറ്റായാൽ അത് പാകമായെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിന്റെ പതയൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ള കുപ്പിയിലാക്കി ചൂടാറിയ ശേഷം അടച്ച് സൂക്ഷിക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. സ്വീറ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിലിപ്പോ നമുക്കൊരു ഹെൽത്തി അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രമേ ഉള്ളൂ അതിലൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വല്ലപ്പോഴും ഇപ്പൊ 3-4 ദിവസമൊക്കെ കൂടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബ്രെഡിലേക്ക് നമുക്ക് ഈ ഒരു ജെല്ലി തേച്ചിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. കാരണം ഇന്നും പഞ്ചസാര കൊടുക്കുന്നത് അത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും അത്ര നല്ലതല്ലല്ലോ. അപ്പൊ എന്തും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ മാറ്റി മാറ്റി അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

തലയിലെ താരനാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മാറാനായിട്ടുള്ള ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാനിന്നിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഷമയം വിത്ത് മീ ആർജെ അപർണ. ഇന്ന് ഈ ഒരു ബിസി ലൈഫ് കൊണ്ടുപോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തലയിൽ ഉണ്ടാകുന്ന താരൻ അല്ലെ. അപ്പോ അത് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റം ഉപയോഗിച്ച് നമുക്ക് ഈ താരനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടതെന്നല്ലേ, പ്രധാനമായിട്ട് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഉലുവ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ താരന്റെ പ്രധാനപ്പെട്ട ശത്രു ഈ ഉലുവയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ തലേ ദിവസം കഴുകി വൃത്തിയാക്കി കുതിർത്താൻ വെക്കുക. ഒരു രണ്ട് പിടിയോളം മതിയാകും കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് കുതിർത്ത് വെക്കുക. ശേഷം ഇതിലെ വെള്ളം ഊറ്റി രാവിലെ നമുക്കൊരു മിക്സി ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. അല്പം പണിയുള്ള പരിപാടിയാണ്, കുറച്ചധികം സമയമെടുക്കും ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഇത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് താരം നീങ്ങാനായിട്ട് നമ്മളെ സഹായിക്കും. ഇത് എപ്പോഴും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, കാരണം ഈ ഉലുവ അരച്ച് തലയിൽ തേക്കുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുന്നവരാണ്, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ തലയിൽ തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. കാരണം ഉലുവ അരച്ച് തലയിൽ തേക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും, അത് കാരണം നിങ്ങൾക്ക് പനി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേറൊന്നുമില്ല, ഉലുവയും തൈരും ചേർത്ത് വെറുതെ അടിച്ച് തലയിൽ തേച്ചാൽ മതി കേട്ടോ. ഇത് നമ്മുടെ തലയിലുണ്ടാകുന്ന താരനെ കൺട്രോൾ ചെയ്യും, മുടി വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇനി ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊന്നും ചെയ്യണ്ട, ഉലുവ ഒന്ന് ഉണക്കി പൊടിച്ചൊരു ഡപ്പയിലാക്കി മാറ്റി വെക്കുക. ഈ പൗഡർ വെള്ളത്തിൽ ചാലിച്ച് തലയിൽ തേക്കുന്നതും താരനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അത്രയുള്ളൂ, തലയിലുണ്ടാകുന്ന താരൻ എന്ന വലിയ പ്രശ്നത്തിന് ഒരു സിമ്പിൾ സൊല്യൂഷൻ ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഹലോ, കൊറേ അധികം പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. അപ്പൊ ഇന്നത്തെ ഗ്രാമഫോണിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഭാവന സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഭാവന അഭിനയിച്ച ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെയാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണ് എന്നറിയണ്ടേ? ഇന്ന് നമ്മൾ ഗ്രാമഫോണിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് അമൃതം എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് കേട്ടോ. സിബി മലയിൽ ഡയറക്ട് ചെയ്ത അമൃതം എന്ന മൂവി വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഇന്നും ആ ഒരു വിഷയത്തിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാല്ലേ. ദാ ഈ മൂവിയിലെ എല്ലാ പാട്ടുകളും തന്നെ വളരെ മനോഹരമാണ്. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഈ ഒരു മൂവിക്ക് വേണ്ടി സുജാത ചേച്ചിയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയ മുത്തേ നിന്നെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. ആദ്യം കേട്ടോണ്ടേയിരിക്കും റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ത്രില്ലിംഗ് മൂവിയായിരുന്നു പോലീസ്. പൃഥ്വിരാജ് ഭാവന കോമ്പിനേഷനിൽ വന്ന ഈ ഒരു മൂവിയിലെ ഒരു റൊമാന്റിക് സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഭാവന നല്ല ഭംഗിയുള്ള ഒരു ശാലീന സുന്ദരിയായിട്ടാണ് ചിത്രത്തിൽ എത്തുന്നത് കേട്ടോ. ഭാവനയ്ക്ക് ആ ഗ്രാമീണ ഭംഗി വളരെ ചേരുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ജോഫി തരകൻ വരികൾ എഴുതി, ഔസേപ്പ് അച്ഛൻ സാർ സംഗീതം പകർന്ന ഒരു മനോഹരമായ സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ദിലീപ് ഭാവന കോമ്പിനേഷനിൽ വന്ന ത്രില്ലിംഗ് മൂവിയായിരുന്നു ചെസ്. വളരെ സങ്കീർണമായ ഒരു കഥയായിരുന്നു ചിത്രം പറയുന്നത്. മാതാപിതാക്കളുടെ കൊലപാതകവും അതേ തുടർന്നുണ്ടാകുന്ന മകന്റെ പ്രതികാരവുമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. അപ്പോ ഈ ഒരു മൂവിയിലെ ഒരു ക്ലാസിക്കൽ ഹിറ്റാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ പാട്ട് ഏതായിരിക്കും എന്ന് മനസ്സിലായി കാണുമല്ലേ. ദാ ഈ ചിത്രത്തിന് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് ദാസേട്ടൻ പാടിയ ആ മനോഹരമായ ക്ലാസിക്കൽ ഹിറ്റ് കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സൗഹൃദവും പ്രണയവും പറഞ്ഞ സിനിമ സ്നേഹക്കൂട്. ജയസൂര്യ, ഭാവന, പൃഥ്വിരാജ്, മീര ജാസ്മിൻ, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ നീണ്ട താരനിര തന്നെയായിരുന്നു ചിത്രത്തിന് വേണ്ടി അണിനിരന്നത്. ഈ ഒരു മൂവിയും ഇതിലെ പാട്ടുകളും ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണല്ലേ. ഇന്നും ഒരു ഫ്ലവർ ഷോപ്പിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഈ ഒരു മൂവിയെ കുറിച്ചും ഇതിലെ പാട്ടുകളെ കുറിച്ചുമായിരിക്കും മനസ്സിൽ ചിന്തിക്കുക. അപ്പോ ഈ ഒരു മൂവിയിലെ കറുപ്പിനഴക് എന്ന പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് ഇന്നും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദൈവം അതിൽ. ഈ ഒരു മൂവിയിലെ മിക്ക പാട്ടുകൾ തന്നെ ഒരു ഒപ്പനയുടെ ചായവുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന പൃഥ്വിരാജ് കോമ്പിനേഷനിൽ വന്ന ദാ ഈ മൂവിയിലെ ഏഴാം ബഹറിൻ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. കൈതപ്രത്തിന്റെ വരികൾക്ക് ശബ്ദം പകർന്നിരിക്കുന്നത് മഞ്ജരിയാണ് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഗാന്ധിയുടെ മൂവിയിലെ പാട്ടുകളൊക്കെ കോർത്തിണക്കിയ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം മലയാളം പാട്ടുകളാണ്, ഭാവന അഭിനയിച്ച മലയാളം മൂവിയിലെ പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന അഭിനയിച്ച ഒരു തമിഴ് മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഭാവന അഭിനയിച്ച തമിഴ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ദീപാവലി ആയിരിക്കും അല്ലേ. അപ്പോ ദാ ഈ ഒരു മൂവിയിലെ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ദീപാവലി എന്ന മൂവിക്ക് വേണ്ടി യുവൻ ശങ്കർ രാജൻ മ്യൂസിക് ചെയ്ത് മധുശ്രീ പാടിയ കണ്ണൻ വരും നേരം എന്ന് തുടങ്ങുന്ന സോങ് കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

പിള്ളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കാം. കുഞ്ചാക്കോ ബോബൻ, ഭാവന എന്നിവർ ചേർന്ന് തകർത്തഭിനയിച്ച ഈ ഒരു മൂവിയിലെ എനിക്കാണ് നീ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അഫ്സൽ, ആശ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് ആ ഗ്രാമപ്രദേശത്തിലൂടെ കുഞ്ചാക്കോ ബോബനും ഭാവനയും പാട്ടുപാടി നൃത്തം ചെയ്യുന്ന വിഷ്വൽ ആയിരിക്കും അല്ലേ. അപ്പോ എന്തായാലും നമുക്കിനി ആ പാട്ട് തന്നെ കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഭാവന അഭിനയിച്ച പഴയ കാല ചിത്രങ്ങളിലെ പാട്ടുകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ആസിഫ് അലി, ഭാവന, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് എന്നിങ്ങനെ നീണ്ട താരനിര അണിനിരന്ന ഹണി ബി എന്ന മൂവിയിലെ ഒരു റൊമാന്റിക് ട്രാക്കാണ് കേട്ടോ. ഞാനിത് പറഞ്ഞപ്പോ തന്നെ പാട്ട് ഏതായിരിക്കും എന്ന് മനസ്സിലായി കാണും അല്ലേ. യെസ്, നിഴലറിയാതെ എന്ന ഹണീബിയിലെ പാട്ട് കേൾക്കാം ഇനി അടുത്തതായിട്ട്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഭാവന സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നതല്ലേ. അപ്പോ ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ പാട്ടിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ അവസാനമായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന സാജൻ സൂര്യ കോമ്പിനേഷനിൽ വന്ന ബംഗ്ലാവിൽ അവദ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടോ. ഇന്നും ഈ ഒരു പാട്ടിന് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ വരികളാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പോ പാട്ട് ഏതാണെന്ന് ഞാൻ പറഞ്ഞ് സസ്പെൻസ് പൊളിക്കുന്നില്ല. സുജാത ചേച്ചി പാടിയ ബംഗ്ലാവിൽ അവദ എന്ന മൂവിയിലെ ആ ഒരു പാട്ട് വരികയാണ് നിങ്ങൾക്കായി. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്. ഇപ്പൊ ഡോക്ടറിനെ ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം.
2: അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ണിന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഇന്ന് ലിസണേഴ്സിന് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഡോക്ടറോട് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കണ്ണാടി ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന കാഴ്ചക്കുറവുകൾ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന മയോപ്പിയ, അല്ലെങ്കിൽ ദൂരക്കാഴ്ചയ്ക്ക് കുറവ് വരുന്നതാണ് മയോപ്പിയ. രണ്ടാമത്തേത് ഹൈപ്പർമെട്രോപ്പിയ, ഇല്ലെങ്കിൽ ദീർഘദൃഷ്ടി. പിന്നെ മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം. ഇതല്ലാതെ പ്രായമായവരിൽ തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പ്രമേഹ രോഗികളിൽ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ ഇപ്പം കൂടുതലായിട്ടും ഐ ടി പ്രൊഫഷണൽസിലൊക്കെ ഡ്രൈ ആയി കണ്ണിന്റെ വരൾച്ച ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ ചെങ്കണ്ണ്, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതൊക്കെയാണ് സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾ.
2: അതുപോലെ ഇപ്പോൾ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് തിമിരം. തിമിരം നിറവാക്ക് എല്ലാവരും പറയുന്നതാണ്. തിമിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്?
3: കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ കണ്ണിന്റെ നരമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാണ് കൃഷ്ണമണി, രണ്ട് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ്. ഇത് രണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇതിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മങ്ങിപ്പോകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇത് സാധാരണ വരുന്നത് പ്രായാധിക്യം കൊണ്ടാണ്, ഒരു ഏജ് റിലേറ്റഡ് പ്രോസസ് ആയിട്ടാണ് തിമിരം വരുന്നത്. പക്ഷെ കുട്ടികളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയർ കേസസിൽ എന്തെങ്കിലും കണ്ണുകളിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക, ഇപ്പൊ ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക്, പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി, കുറച്ച് അധികം കാലം യൂസ് ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ തിമിരം അല്ലാതെ പ്രായം പ്രായാധിക്യം മാത്രം കൊണ്ടല്ലാതെയും വരാം.
2: ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കേട്ടുവരുന്നത് പ്രായമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും?
3: ഗ്ലോക്കോമ എന്ന് പറയുന്നത്, ഗ്ലോക്കോമേനെ നമ്മള് കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അതെ, അത് ഇത് കണ്ണിന്റെ ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു അസുഖമാണിത്. അതിൽ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൂടുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ. അതിന്റെ ആരംഭഘട്ടങ്ങളിൽ അത് വശങ്ങളിലുള്ള കാഴ്ചയാണ് അത് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പലരും അത് അറിയാതെ പോകുന്നു. പിന്നെ അത് കൂടി അതിന്റെ മൂർച്ഛിച്ച നിലയിൽ സെൻട്രൽ വിഷനെയും കൂടെ ബാധിക്കുമ്പോഴാണ് പലരും കാഴ്ചയ്ക്ക്

0: അതെ അതെ, കാഴ്ചക്ക് എഫക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ.
1: അതായിരിക്കും അങ്ങനെ ഒരു പേരല്ലേ,
0: അതുകൊണ്ടാണ് അതിനെ കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ്ലി ആരും അത് പരിശോധിക്കാതെ പോകുന്നു. ഐഡിയലി 40 വയസ്സിന് മുകളിലുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ ഉള്ളവര് അവർക്ക് നിർബന്ധമായിട്ടും 40 വയസ്സിന് മുകളിൽ കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ മുമ്പ് എന്തെങ്കിലും കണ്ണിന് പരിക്ക് പറ്റിയിട്ടുള്ളവര്, പിന്നെ ഇതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ തുടർന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നവര്, ഇവരൊക്കെ ഗ്ലോക്കോമയ്ക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗികളിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളവരിൽ കണ്ണ് പരിശോധന നിർബന്ധമായിട്ടും നടത്തണോ, അങ്ങനെയുണ്ടോ?
0: ഓഫ്കോഴ്സ്, ഷുഗർ എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആയിട്ട് ഉള്ള ഡയബറ്റിസ്, അത് കൺട്രോൾഡ് ആണെങ്കിൽ തന്നെ പല വർഷങ്ങൾ, 8 വർഷം 10 വർഷത്തിന് മുകളിൽ ഡയബറ്റിക് ആയിട്ടുള്ളവര് ഒക്കെ നിർബന്ധമായിട്ടും കണ്ണ് പരിശോധിക്കണം. ഐഡിയലി ഷുഗർ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കണ്ണും കൂടെ പരിശോധിക്കേണ്ടതാണ്. ബിക്കോസ് ഷുഗർ കാരണം കണ്ണിന്റെ ഉള്ളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അത് കാഴ്ചയെ ബാധിക്കാം. ഇതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇതും ഗ്ലോക്കോമ പോലെ തന്നെ
1: പിന്നീട് നമ്മൾ
0: അത് സിവിയർ സ്റ്റേജിലാണ് നമുക്ക് കാഴ്ചയുടെ ബാധിപ്പ് വരുന്നത്. അതുവരെയും അത്
1: വലിയ
0: പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. അപ്പം പക്ഷെ സിവിയർ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാഴ്ചനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റേജ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഐഡിയലി ഡയബറ്റിക് ആയിട്ടുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് ചെക്ക്
1: ചെയ്യണം. കാരണം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷുഗർ കൂടിയിട്ട് കാഴ്ചയെ ബാധിച്ചു.
0: ഇതിങ്ങനെ അങ്ങനെയാണ്
1: സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ കുട്ടികളില്, കാരണം മുതിർന്നവരുടെ പറയുമ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: കുഞ്ഞുങ്ങളിൽ അഡൾട്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെയും ബാധിക്കാം. ഈ ഗ്ലോക്കോമ, തിമിരം, ഇതൊക്കെ കുഞ്ഞുങ്ങളെയും ബാധിക്കാം. പക്ഷെ അഡൾട്സിനേക്കാളും കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറവായിരിക്കും. പിന്നെ മറ്റ് വേറൊന്ന് ഈ കാഴ്ചക്കുറവ്, അതായത് റിഫ്രാക്റ്റീവ് എറേഴ്സ് കുഞ്ഞുങ്ങളിൽ വരാം. വേറൊരു കോമൺ സാധനമാണ് കണ്ണിനുണ്ടാവുന്ന അലർജി. കണ്ണിനുണ്ടാവുന്ന അലർജി കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് കെരറ്റോകോണസ് എന്ന് പറഞ്ഞ് കൃഷ്ണമണിക്ക് വരുന്ന ഒരു അസുഖം. പിന്നെ കോങ്കണ്ണ്, പിന്നെ ഇതുപോലെ തന്നെ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് എഫക്ട് ചെയ്യാറുള്ള
1: പ്രശ്നങ്ങൾ. ഇപ്പൊ കുട്ടികളിലെ കാഴ്ചക്കുറവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇപ്പൊ മുതിർന്നവരുടെ കേസ് ആണെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്?
0: കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പാരന്റ്സ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുക, ഇങ്ങനെ ചുരുക്കി നോക്കുക. ഇപ്പൊ ബുക്ക് വായിക്കുമ്പോൾ ബുക്ക് ഒക്കെ അടുത്ത് പിടിക്കുക, പിന്നെ ടിവി കാണുമ്പോൾ ടിവിയുടെ അടുത്ത് പോയി കാണുക, പിന്നെ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റാതാകുക, നോട്ട്സ് ഒക്കെ എഴുതുമ്പോ കുറെ തെറ്റ്
1: സംഭവിക്കുക.
0: പിന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് സ്കോളാസ്റ്റിക്കലി പഠിത്തത്തിൽ പുറകേക്ക് പോവാണ്, കാരണം കാണാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന എന്താണ്, എഴുതുന്നത് എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരെണ്ണം, കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ ദിശ മാറിയിരിക്കുന്ന അവസ്ഥ പോലും വരാം.
1: അപ്പം
0: ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേരൻസും ഗാർഡിയൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോ കെരാറ്റോകോണസ് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കെരാറ്റോകോണസ് എന്ന് പറയുന്നത്?
0: കെരാറ്റോകോണസ് എന്ന് പറഞ്ഞാല് കണ്ണിന്റെ കോർണിയ അല്ലെങ്കിൽ കൃഷ്ണമണി, അതിന്റെ കനം, അതിന്റെ തിക്നെസ് കുറഞ്ഞ് കാലക്രമേണ ഒരു കോൺ രൂപത്തിൽ അതിന്റെ ഷേപ്പ് മാറുന്നതിന്റെ ഒരു അവസ്ഥയാണ് കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു കൗമാരക്കാരിൽ, ടീൻസില്, 20s ഏജിലൊക്കെയാണ് ഇത് വരുന്നത്. ആരംഭ നിലയിലും അത് കാഴ്ചയെ ചെറിയ അളവിനെ അത് ബാധിക്കത്തുള്ളൂ. ചെറിയ കണ്ണാടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇൻ കേസ് അത് പ്രോഗ്രസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലും ഫുൾ കാഴ്ച വരാതിരിക്കുന്ന അവസ്ഥ, അടിക്കടി കണ്ണാടി മാറേണ്ട അവസ്ഥ, പിന്നെ അസ്റ്റിഗ്മാറ്റിസം പവർ ആണ് ഇവരിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളവരിൽ കാണുന്നത്. അപ്പം അത് ഹൈ അസ്റ്റിഗ്മാറ്റിസം, 2, 3, 5, 6 അങ്ങനെയുള്ള അസ്റ്റിഗ്മാറ്റിസം ലെവലിലേക്ക് പോവുക. പിന്നെ അപ്പോ കണ്ണാടി വെച്ചാലും ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെച്ചാലും കാഴ്ച പൂർണ്ണമായിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക. സിവിയർ കേസസിൽ കൃഷ്ണമണിയുടെ നേരത്തെ അത് ഭയങ്കരം തിന്നായിട്ട് കാഴ്ച സാരമായിട്ട് ബാധിക്കുകയും സംടൈംസ് കൃഷ്ണമണി മാറ്റിവെക്കുന്ന കെരറ്റോപ്ലാസ്റ്റി പോലുള്ള സർജറിയിലേക്ക് പോലും
1: വരെ
0: പോകാൻ സാധ്യതയുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്?
0: കണ്ടുപിടിക്കുന്നത് ഇത് കണ്ണ് പരിശോധന മൂലം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ പറഞ്ഞ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് പവർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പവർ കൂടുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് കോർണിയൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന കൃഷ്ണമണിയുടെ ഒരു സ്കാനിങ് എടുത്താൽ മാത്രമേ കൃഷ്ണമണിക്ക് എത്രത്തോളം വളവ് കൂടുന്നു, എത്രത്തോളം അതിന്റെ തിക്നെസ് കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഏർലി സ്റ്റേജസിൽ ചെറിയ പവർ ഒക്കെ ആണെങ്കിൽ കണ്ണാടി കൊണ്ടോ ഇല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ ടോറിക് കോൺടാക്ട് ലെൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഇത് പ്രോഗ്രസ് ചെയ്ത് വരും തോറും അത്തരത്തിലുള്ള ലെൻസുകൾ കണ്ണിൽ ഫിറ്റ് ചെയ്യത്തില്ല, ദൂരിപ്പോകും. അപ്പൊ നമുക്ക് റിജിഡ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ RGP ലെൻസസ് എന്ന് പറയുന്ന ലെൻസസിന്റെ സഹായം, ഇല്ലെങ്കിൽ സിവിയർ കേസസിൽ സ്ക്ലീറൽ കോൺടാക്ട് ലെൻസ് എന്ന് പറയും, ഇതൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് തരും. പിന്നെ വേറൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് C3R, അതായത് കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ്. കൃഷ്ണമണിയിലുള്ള കൊളാജന്റെ വരുന്ന കുറവ് കൊണ്ടോ ഇല്ലെങ്കിൽ ബലക്കുറവ് കൊണ്ടോ ആണ് കെരട്ടോകോണസ് വരുന്നതെന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കൊളാജനെ വീക്കായി പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് C3. പിന്നെ ഈ പറയുന്ന പോലെ സിവിയർ കേസസിൽ കെരട്ടോപ്ലാസ്റ്റി അഥവാ കൃഷ്ണമണി മാറ്റിവെക്കുന്ന സർജറിയാണ് ഫൈനൽ ട്രീറ്റ്മെന്റ്.
1: അതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് അല്ലേ, അങ്ങനെ കൃഷ്ണമണി മാറ്റിവെക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ലാസിക് ചികിത്സ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
0: ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലേസർ ഉപയോഗിച്ച് കാഴ്ചയെ ബാധിക്കുന്ന സാധാരണ കാഴ്ച പ്രശ്നങ്ങൾ, അതായത് മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവയെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ലാസിക് എന്ന് പറയുന്നത്. ഇത് മൂലം കണ്ണാടിയോ ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസോ ഇല്ലാതെ തന്നെ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു.
1: ഓക്കെ,
0: അപ്പൊ ഇതില് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലേസർ രശ്മികൾ ഉപയോഗിച്ച് നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്തെടുക്കുകയാണ്. കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ആ ഫോക്കസിങ് പവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്
1: ഈ
0: ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്.
1: ഇപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ലാസിക്കിന് പറ്റാത്തവര്, അതിന് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് കണ്ണാടി മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ?
0: ഞാൻ ഈ ലാസിക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം 18 years എങ്കിലും ആകണം. 18 to 21 years എങ്കിലും കഴിഞ്ഞവർക്ക് മാത്രമേ നമ്മൾ
1: ലാസിക്
0: അതായത് അപ്പോഴേ നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. മിനിമം 6 months അല്ലെങ്കിൽ ഒരു വർഷത്തോളം പവർ ചേഞ്ച് ചെയ്യാതെ ഇരിക്കണം. പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്രൊസീജിയർ ചെയ്താലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ചെയ്യുക. പിന്നെ കുറെ സ്കാനിങ്ങും അതിനുള്ള കുറച്ച്
1: പ്രൊസീജിയേഴ്സ്
0: ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് സൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ, കൃഷ്ണമണിക്ക് ഇത്രത്തോളം കട്ടി വേണം, ഇത്രത്തോളം അങ്ങനെയുണ്ട്, അത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: ചില കാര്യങ്ങളുണ്ട്.
0: അപ്പം ഇതില് ഇപ്പം കൃഷ്ണമണിക്ക് കട്ടി കുറവാണ്, നമുക്കിപ്പം 6 പവർ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ മാത്രമുള്ള നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു മിനിമം അമൗണ്ട് ഓഫ് കട്ടി ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ
1: പറ്റും.
0: പക്ഷേ ഇൻ കേസ് അങ്ങനെ ഇല്ല, കൃഷ്ണമണിക്ക് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസിക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ, കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് ഹൈ പവർ, അപ്പം 10, 12 അങ്ങനെയൊക്കെയുള്ള പവർ ഉള്ളവർക്കും മിക്കവർക്കും ഈ ലാസിക് പോലുള്ള ചികിത്സകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ICL അഥവാ ഇംപ്ലാന്റബിൾ കൊളാമർ ലെൻസ് എന്ന് പറയുന്നത്.
1: അപ്പം
0: ഇതില് കണ്ണിന്റെ സാധാരണ ലെൻസ് മാറ്റാതെ തന്നെ അതിന്റെ കണ്ണിന്റെ ഉള്ളിൽ വേറൊരു ലെൻസ്
1: വെക്കും.
0: അപ്പൊ പുറമേ ഉള്ള കണ്ണാടിക്ക് പകരം അകത്തൊരു ലെൻസ് നമ്മൾ
1: വെക്കാന്നുള്ളതാണ്
0: അതിന്റെ.
1: ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉള്ളതാണ്. ശരി, അപ്പൊ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നിപ്പോ കണ്ണിന്റെ കാര്യം പറയുമ്പോ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോ, പക്ഷെ എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് നമുക്ക് പൊതുവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പൊ കണ്ണിന്റെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണിന്റെ ആണെങ്കിലും എന്താണെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് അവർക്കില്ല. അപ്പൊ പൊതുവായിട്ട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്?
0: ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയെ ബാധിക്കുന്ന പല കണ്ടീഷൻസും രോഗങ്ങളും നേരത്തെ കണ്ടെത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതോ തടയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് അതെന്താണെന്നുള്ളതൊന്ന് ഉറപ്പു വരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണാടി പവർ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പറയാൻ അറിയില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു ഫസ്റ്റ് ഐ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് മൂലവും അല്ലാതെ ഹൈ ഹോസ്പിറ്റൽസ് മൂലമായിട്ട് സ്കൂൾ സ്ക്രീനിങ് ക്യാമ്പ് ഒക്കെ ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ കുറെയൊക്കെ നമുക്ക് കാഴ്ചക്കുറവുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഐ ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത് കണ്ണാടി ധരിക്കുന്നവർ, റെഗുലർ ആയിട്ട് കണ്ണാടി ധരിക്കുന്നവര്, പിന്നെ ഈ പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവര്, പിന്നെ 40 വയസ്സിന് മുകളിലുള്ളവര്, പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക. അപ്പം അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും.
1: അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണെന്ന് പറയുന്നത്. ഇപ്പൊ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും, എത്ര പേര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? വളരെ കുറവായിരിക്കും അങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത്. അപ്പൊ അത് ഈ കണ്ണെന്ന് പറയുന്നത് ഇപ്പം വേറൊരാൾക്ക് ഒഴിക്കുന്നത്, എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആ മരുന്ന് വാങ്ങി ഒഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്കും ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം നമ്മളുടെ റേഡിയോയിൽ വന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു അവയർനെസ് കൊടുത്തതില്.
0: അപ്പൊ താങ്ക് യു ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേന്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം മെഡി ടോക്കിൽ കണ്ണിന്റെ പൊതുവായിട്ടുള്ള നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്, കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
3: 3 o'clock.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തി, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരവിന്റെ പാതയിലുള്ള വെയിൽസ് രാജകുമാരി കേറ്റ് മിഡിൽടണെ കുറിച്ചാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായ 3 പീക്സ് ചലഞ്ച് വിജയകരമായിട്ട് പൂർത്തിയാക്കി തന്നെ മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഹോസ്പിറ്റൽസിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് രാജകുമാരി ഈ ദുഷ്കരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തത്. എന്താ സംഭവം എന്ന് പറയാം. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ 3 മലനിരകൾ 24 മണിക്കൂറിനുള്ളിൽ കീഴടക്കുക എന്നതാണ് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള 3 പീക്സ് ചലഞ്ച്. ഏകദേശം 3064 മീറ്റർ, അതായത് 10,052 അടി ഉയരമുള്ള ഈ മലനിരകൾ കീഴടക്കി രാജകുമാരി തന്റെ ആരോഗ്യക്ഷമതയും ദൃഢനിശ്ചയവും തെളിയിക്കുകയും ചെയ്തു. 2 വർഷം മുമ്പാണ് രാജകുമാരിക്ക് ക്യാൻസർ ബാധിച്ചത്. അങ്ങനെ ചികിത്സയിലായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമുക്കറിയാം ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഉണ്ടാവുമെന്നുള്ളത്. നിരവധി ആളുകൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത് എന്നുള്ളത്. ഇതിനൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണവും കൂടിയുണ്ട്. ഇവിടെ നിൽക്കാനും ഈ മലനിരകൾ നടന്നു കയറാനുമുള്ള ആരോഗ്യമുണ്ടായതിനും ഞാൻ ദൈവത്തോടും ഡോക്ടർമാരോടും കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു കാര്യമാണ് കേറ്റ് വ്യക്തമാക്കിയത്. തനിക്ക് ലഭിച്ച കരുതലിന് തിരികെ എന്തെങ്കിലും ചെയ്യുക എന്നത് ലക്ഷ്യമാണ് ഈ ദൗത്യത്തിന് പിന്നിലെന്നും അവർ കൂട്ടിച്ചേർത്തു. 2024 മാർച്ചിലാണ് കേറ്റ് മിഡിൽടൺ തനിക്ക് ക്യാൻസർ ബാധിച്ച വിവരം ഔദ്യോഗികമായിട്ട് അറിയിച്ചതും. ഉദര ശസ്ത്രക്രിയയ്ക്ക് ശേഷം കീമോതെറാപ്പി ചികിത്സയിലായിരുന്നു കേറ്റ്. 1 വർഷത്തിന് ശേഷം താൻ രോഗമുക്തി നേടിയ വിവരം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാവധാനമാണ് അവരുടെ ഔദ്യോഗിക ചുമതലകളിലേക്ക് മടങ്ങിയെത്തിയതും. വെസ്റ്റ് ലണ്ടനിലെ ചെൽസിയിലുള്ള റോയൽ മാസ്ഡൺ ക്യാൻസർ ചാരിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കേറ്റ് ക്യാൻസർ ബാധിതർക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭർത്താവ് പ്രിൻസ് വില്യമിനൊപ്പം ഈ ചാരിറ്റിയുടെ സംയുക്ത രക്ഷാധികാരി കൂടിയാണ് കേറ്റ്. അതുപോലെ തന്നെ ഏറെ കഠിനമായിട്ടുള്ള ഈ ഒരു മലകയറ്റം അവർ ഒറ്റയ്ക്കാണ് പൂർത്തിയാക്കിയതും. അത് പറയാൻ കാരണം പലരും ക്യാൻസർ ബാധിച്ചു, ഇന്നത്തെ നമ്മളുടെ ടെക്നോളജിയൊക്കെ ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ഒരു ക്യാൻസർ വന്നു എന്ന് വിചാരിച്ചിട്ട് ജീവിതം തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവരുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതവും എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെയുള്ളവർ ശരിക്കും പ്രചോദനം തന്നെയാണ്. നമ്മൾ സ്ത്രീകൾക്കാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ഡൗൺ ആയി പോകുന്നത്. കാരണം അവരുടെ മക്കളുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, അല്ലെങ്കിൽ തന്റെ ആരോഗ്യം പോയി, ഇനി ആര് കുടുംബം നോക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത വരും. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ക്യാൻസർ വന്ന് ബാധിച്ചു പോയെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാ സർജറിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞെങ്കിലും തനിക്കും ആരോഗ്യമുണ്ട് എന്ന് ഹോസ്പിറ്റൽ അവരോടുള്ള ഒരു നന്ദി സൂചകമായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടുള്ള നന്ദി സൂചകമായിട്ടുമാണ് അവർ ഈ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്തത്. ലക്ഷ്യസ്ഥാനത്തെത്തിയ കേറ്റിനെ പ്രിൻസ് വില്യംസും മക്കളായ പ്രിൻസ് ജോർജ്, പ്രിൻസ് ഷാർലറ്റ്, പ്രിൻസ് ലൂയിസ് എന്നിവരും മാതാപിതാക്കളും സഹോദരൻ ജെയിംസ് മിഡിൽടണും ചേർന്നാണ് സ്വീകരിച്ചത്. കുടുംബത്തിന്റെ സാന്നിധ്യമാണ് ശരിക്കും അവർക്ക് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നത്. ക്യാൻസർ ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസികവും സാമൂഹികവും ആത്മീയവുമായ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗികൾക്ക് ശാരീരിക ചികിത്സയ്ക്ക് അപ്പുറം മാനസികമായ പിന്തുണയും ആത്മവിശ്വാസവും നൽകുന്ന ഹോളിസ്റ്റിക് കെയർ എന്ന ആശയത്തിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. റോയൽ മാർസ്ഡൺ

ക്യാൻസർ ചാരിറ്റിക്കായി പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുന്നതിനായുള്ള ലിങ്കും രാജകുമാരി സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിരുന്നു. തന്റെ ഈ ഉദ്യമത്തിലൂടെ രോഗനിർണയത്തിന് ശേഷമുള്ള ജീവിതം എത്രത്തോളം മനോഹരവും അർത്ഥവത്വവുമാക്കാമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ് വെയിൽസ് രാജകുമാരി. അപ്പൊ എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തും പറ്റും. നമുക്കൊരു രോഗം വന്നാൽ പോലും അതിനെ കീഴടക്കാനായിട്ട് പറ്റും. നമ്മളുടെ മെന്റലി നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് നിഷ്പ്രയാസം കീഴടക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മെന്റലി ഡൗൺ ആവുന്നതുകൊണ്ടാണ് നമ്മളുടെ മെഡിസിനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ തളർന്നു പോകുന്നത്. പക്ഷെ മെന്റലി നമ്മൾ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിനി മുന്നോട്ടൊരു ജീവിതമുണ്ട്, അത് നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനേയും തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. കുറെ നാള് നമുക്ക് അതുപോലെ തന്നെ മുന്നോട്ട് പോയിട്ട് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് പറയാനുള്ളത്, ഒരു അസുഖം വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ അതിനെ നേരിട്ട് മുന്നിലേക്ക് വരിക. എന്നിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റ് ക്യാൻസർ രോഗികൾക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇന്ന് നമുക്കറിയാം പനി പോലെയാണ് ഈ പറഞ്ഞിട്ടുള്ള അസുഖം ഇങ്ങനെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവർ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കേട്ടത് വെയിൽസ് രാജകുമാരി കേറ്റ് മിഡിൽട്ടണെ കുറിച്ചാണ്. ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ,

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 4 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: സീറോ ഡെലിവറി,
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012586661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹായ് ഹലോ, ഗുഡ് ഈവനിങ് നമസ്കാരം. സമയം 4 മണി ആയിട്ടുണ്ട്. 4 മണി എന്ന് പറഞ്ഞാൽ ടീ ടൈം ആണ്. ടീ ടൈം ആയി കഴിഞ്ഞാൽ ദാ ഇവിടെ ഞാൻ എത്തും റേഡിയോ കഫേയുമായിട്ട്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പൊ 4 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ രസകരമായ മത്സരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ 3 സെഗ്മെന്റുകളൊക്കെയുള്ള ഒരു അടിപൊളി ഷോ ആണ് റേഡിയോ കഫെ എന്ന് പറയുന്നത്. ആരെങ്കിലും എന്നെ പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചെറിയ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് സിനിമാ സ്കോപ്പ് ആണ്. സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് എത്തിയാൽ അവിടെ ഉള്ളത് കുറച്ച് കാര്യമുള്ള കളികളാണ്. ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാൽ തമാശ നിറഞ്ഞ ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതും ഹൈ ഡാൻസിക് എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. അതും കടന്ന് നമ്മൾ 3-ാമത്തെ സെഗ്മെന്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കാര്യമായിട്ടുള്ള റോളൊന്നും ഇല്ല. അത് നമ്മുടെ ലിസണേഴ്സിനുള്ള അവസരമാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് കഴിവുള്ളവരുണ്ട്. പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, മിമിക്രി ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. അങ്ങനെ ശബ്ദം കൊണ്ട് അവർക്ക് എന്ത് സാധിക്കുമോ അതിനുള്ള അവസരമാണ് ടാലന്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന സെഗ്മെന്റ്. അപ്പൊ ഈ 3 സെഗ്മെന്റുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു അടിപൊളി ഗെയിം ഷോ ആണ് റേഡിയോ കഫെ എന്ന് പറയുന്നത്. എല്ലാവരും റെഡി ആയിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷീജ ചേച്ചി ഹായ പറഞ്ഞാന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിനിത, ഓക്കെ, വിനിത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ എൽസി ചീച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ അനിൽ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മുഹമ്മദിക്ക് ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഷേർലി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് എത്തിയിട്ടുണ്ട്. കുറച്ചധികം പേരെ കാണാറുണ്ട്. റാണി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുണ്ട് ഇങ്ങനെ എൻട്രി മ്യൂസിക് ഒക്കെ കേട്ട് പാട്ടൊക്കെ ആസ്വദിച്ച് ആ ഒരു മാസോടെ ഇങ്ങനെ കയറി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവർക്കുള്ള പാട്ടൊക്കെ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് ചായ വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ റേഡിയോ കഫെ അടിച്ചു പൊളിക്കാൻ പോവാണ്. ആദ്യത്തെ പാട്ടിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പാട്ടൊക്കെ കേട്ട് നമുക്ക് തിരികെ എത്തിയിട്ട് വേണം നമ്മുടെ മത്സരങ്ങളിലേക്കൊക്കെ കടക്കാൻ. രസകരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ, ആദ്യം തന്നെ പാട്ടിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ പാട്ടാണ് വരുന്നത്. ഞാൻ വരുന്ന പാട്ട് എല്ലാ സൂര്യ ഫാൻസിനും ഇഷ്ടമാകുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ പാട്ട് കേൾക്കാം. ഞാൻ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
2: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ലൂടെ

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: ദാ പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ കഫേ.
1: അങ്ങനെ അടിപൊളി പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരികെ തിരികെയാണ് റേഡിയോ കഫേയിലേക്ക്. ഇനി ഇവിടെ മത്സരത്തിന്റെ ആവേശമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ ചോദ്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. ദാ ഇവിടെ അമ്പിളി ചേച്ചി എത്തിയിട്ടുണ്ട്, ആശ ചേച്ചി എത്തിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഷീജ ചേച്ചി ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എനിക്കിവിടെ ഒരു കൈ പൊക്കി പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഇമോജി വന്നിട്ടുണ്ട്. ആരാണ് എന്നുള്ള പേരും കൂടി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അനില, ഓക്കെ അനിലയാണ് കേട്ടോ, അനില ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഷീജ ചേച്ചി എൽ സിയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ മൂന്നുപേരുടെയും ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഷീജ ചേച്ചിയും ഷൈജ ചേച്ചിയും എൽ സി ചേച്ചിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ നമ്മുടെ മത്സരങ്ങളിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് സിനിമാസ്കോപ്പ് ആണ് എന്നൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ സിനിമാസ്കോപ്പിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വെറുതെ കടന്നാൽ പോരാ, ടൈറ്റിൽ വരണം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ. സിനിമാസ്കോപ്പ്.

0: യെസ്, അങ്ങനെ സിനിമാസ്കോപ്പിന്റെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ഓഡിയോ ക്ലിപ്പാണ് എന്റെ കയ്യിലുള്ളത്. മൂവി ഏതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ ഓഡിയോ ക്ലിപ്പ് ഇതാ വരികയാണ്. മൂവി ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ 9495730333 ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം വേഗം അയക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് ഏത് മൂവി ആണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിലും സിമ്പിൾ ചോദിക്കരുത്, ഇനി ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം.
1: ഈ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടി കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം.
2: അപ്പൊ ഇതിലേക്ക് കുളിപ്പിക്കണ്ടല്ലോ.
1: പറഞ്ഞത് കേട്ടാ മതി.
2: പറഞ്ഞാ കേക്കുന്നുണ്ടെങ്കിൽ പട്ടിക്കെ ചെയ്തൂടല്ലോ. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ, എന്നെ ഇങ്ങനെ കണ്ടാൽ അവര് പൊക്കൂലേ?
1: ഇങ്ങനെ കണ്ടാ പൊക്കും, പക്ഷെ വഴിയുണ്ട്.
3: എന്താണ്?
1: ചായ മാറ്റാം.
3: എങ്ങനെ?
1: കാണിച്ചു തരാം.
0: യെസ്, അപ്പൊ ഏതാണ് ഈ മൂവി എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അയ്യേ, അവരനെ എന്താ ഇത്ര സിമ്പിൾ ചോദ്യം കൊണ്ടുവന്നത് എന്ന് ഇവിടെ പലരും ആലോചിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും വേഗം വേഗം ഉത്തരങ്ങൾ അയക്കുക ടു ദ നമ്പർ 9495730333. എനിക്കിവിടെ ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് നമ്മുടെ അനിൽ ചാട്ടനാണ് കേട്ടോ. അനിൽ ചാട്ടൻ ഫ്രം വായ്പൂർ. അനിൽ ചാട്ടൻ ഇവിടെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിനുദ് ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫെബിൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സിറാജേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനില ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചേച്ചി ഇവിടെ ടൈപ്പിംഗ് ആണ്, കുറച്ച് ഫോട്ടോസൊക്കെ ചേച്ചി ആദ്യം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ എനിക്ക് മനോജ് ചേട്ടൻ്റെ ആൻസർ ഇവിടെ എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഖ ഇവിടെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സുജാത ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മൈ ബോസ്, അയ്യോ അമ്പിളി ചേച്ചി തെറ്റിപ്പോയി, ഒന്നുകൂടി ആലോചിച്ചാൽ കിട്ടും. അമ്പിളി ചേച്ചി ഒന്നുകൂടി ആലോചിക്കൂ, വേഗം കിട്ടും. മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരി ഉത്തരങ്ങൾ വേഗം വേഗം പോന്നോട്ടെ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ കേട്ട ഓഡിയോ ക്ലിപ്പ് ഏത് മൂവിയിലേതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര വേഗം തന്നെയാണ് കേട്ടോ ആൻസർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാനങ്ങ് പോകാം. ഇത്രയും സമയം മതി എന്ന് തോന്നുന്നു, കാരണം എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ സി ഐ ഡി മൂസ എന്നതാണ് കേട്ടോ ശരി ഉത്തരം. സി ഐ ഡി മൂസ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈഡിയുണ്ട്, അവസാനം തരുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്തതും ഒരു ദിലീപ് ഏട്ടൻ മൂവിയാണ്, ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ദാ വരുന്നു നമ്മുടെ അടുത്ത ഓഡിയോ ക്ലിപ്പ്.
4: സുന്ദരോ, എന്നടാ വണ്ടിയിൽ ഒരു വെളിച്ചം?
5: അത് മിന്നാമിനിങ്ങായിരിക്കും.
4: മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ?
5: ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും.
4: അവിടെ എന്താ കുടുംബയോഗോ?
5: അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്?
0: യെസ്, അപ്പോ ഏതാണ് ഈ മൂവി എന്നാണ് എനിക്ക് അറിയേണ്ടത്. സിമ്പിൾ അല്ലേ? ആ മിന്നാമിനിങ്ങും ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മൂവി ഏതാണ്? അനിൽ ചേട്ടൻ വീണ്ടും ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്, ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ടു പുറകെ നമ്മുടെ വിനുദ ചേച്ചിയുണ്ട്, ആകാശ് മോണ്ടുണ്ട്, ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ലേഖ ചേച്ചിയുടെ സി ഐ ഡി മൂസ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ വന്നത്. സുജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സിറാചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഖ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരി ഉത്തരം. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു ആൻസർ വന്നിട്ടുണ്ട്, പേര് വെച്ചിട്ടില്ല കേട്ടോ. രണ്ട് സുന്ദരി കുട്ടികളുടെ ഫോട്ടോ ഡി പി ആയിട്ട് വെച്ചിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് എനിക്ക് ഒരു ഉത്തരം വന്നിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടുള്ള, പേരൊന്ന് പറയണേ. മനോജേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖ ചേച്ചി ശരി ഉത്തരമാണ്. ശീബ ചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനില ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഖ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഫെബിൻ പറഞ്ഞിട്ടുണ്ട്. സുജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ പറഞ്ഞിട്ടുണ്ട്. വിനുദ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചക്കരക്കുട്ടിയാണേ. ഓക്കെ, സിന്ധു ചേച്ചിയാണ് കേട്ടോ ശരിയുത്തരം അയച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഹായ് അപർണ, നമസ്കാരം. ഞാൻ ഇതാ എത്തിക്കഴിഞ്ഞു. ചോദ്യം കേട്ടില്ല, ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു. ശരിയ ഉത്തരങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ശരിയുത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ് കേട്ടോ. ശരിയുത്തരം എന്ന് പറയുന്നത് ഈ പറക്കും തളികയാണ്. ഈ പറക്കും തളിക എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടിയുണ്ട്. ഓക്കെ, സാനി ചേച്ചി ഇപ്പോഴാണ് എത്തിയത്. ഓക്കെ, എന്തായാലും റസീലയും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതും ഒരു ദിലീപ് ഏട്ടൻ മൂവിയാണ്. ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദാ വരുന്ന ഓഡിയോ.
3: മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ
6: ഇല്ലെങ്കിൽ
3: എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ.
6: ആരായിരുന്നാലും ശരിയായി, ഇവ കേൾക്കൂല.
3: ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും.
6: ഓ, എന്ന രക്ഷപ്പെട്ട്.
0: യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം, ഏതാണ് മൂവി എന്നാണ് എനിക്ക് അറിയേണ്ടത്. ജയങ്കരേട്ടൻ ഇവിടെ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സിന്ധു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. കുബേരൻ തെറ്റുത്തരാണ്. ഫെബിൻ തെറ്റുത്തരാണത്. സുജി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. കുബേരൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുബേരൻ തെറ്റുത്തരാണ്. സിറാജേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. മൈ ബോസ് അയ്യോ തെറ്റുത്തരാണ്. പാണ്ഡിപ്പട അയ്യോ വീണ്ടും തെറ്റുത്തരാണ്. മുഹമ്മദ് ഖാ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ബിൻസി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനിൽ ചേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സാനി ചേച്ചിയും അതുപോലെ തന്നെ റസീലത്തെയും ചേർന്നിട്ട് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷേർലി ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷീബ ചേച്ചി കുമരകം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ, മിനി ചേച്ചി, അമ്പിളി ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേരൊക്കെ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ഈ ഒരു ചോദ്യത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്.

റാണി ചീശി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ ശരിയുത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിടുത ചീശി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചീശി പറഞ്ഞിട്ടുണ്ട്. മനോജേട്ടൻ തെന്നില്ലാപുരം ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലേഖ ചീച്ചി മിനി ചീച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വേറൊന്നുമില്ല, ശരി ഉത്തരം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബി ഹൗസ് ആണ് കേട്ടോ. പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടി തന്നെ ഞാൻ തരുന്നുണ്ട്. ആ കയ്യടിയിലേക്ക് പോവുകയാണ് കേട്ടോ. ദാ വരുന്നു എല്ലാവർക്കും ഉള്ള കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് എനിക്ക് കടക്കാനുള്ള സമയം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷീജ ചേച്ചിയുടെ ഉത്തരം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സാറില്ല, കയ്യടി ഞാൻ തന്നതായിട്ട് കൂട്ടിക്കോളൂ കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈ ഡാൻസ് സീക്ക് ആണ്. ഹൈ ഡാൻസ് സീക്കിൽ പല ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൈ ഡാൻസ് സീക്കിൽ ഇന്ന് എന്തായാലും ജി കെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സാധാരണ അങ്ങനെയാണല്ലോ. അപ്പോൾ ജി കെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. ഒരു പാട്ട് ദാ വരുതാണ് കേട്ടോ. ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് പതിയെ അങ്ങോട്ട് പോകാം. അപ്പോൾ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: റേഡിയോ കഫേ.
5: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരികെ തിരികെയാണ്. നമ്മൾ അതിമനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിനോട് ടാറ്റ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് കേട്ടോ. അത് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല, ഹൈ ഡാൻസിംഗ് ആണ്. എന്താണ് ഹൈ ഡാൻസിംഗ് എന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ രസകരമായിട്ടുള്ള ചളി നിറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല, കുറച്ച് സീരിയസ് ആകണമെങ്കിൽ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാധാരണ ഞാൻ ഇവിടെ വരുമ്പോൾ കുറച്ചധികം ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വരാറ്. ഇന്നും ആ പതിവൊന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ കുറച്ചധികം ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ ടൈറ്റിൽ കയറാനുണ്ട്, ഒരു കുഞ്ഞു ടൈറ്റിൽ. ദാ വരുന്നു ടൈറ്റിൽ.

യെസ്, ഇന്ന് ഹൈഡ് ആൻഡ് സീക്കിൽ ജി കെ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദ്യത്തിന്റെ ആ ഒരു രീതി, ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് ഭാരതരത്നത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. ഭാരതരത്നം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, ഭാരതരത്നമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ തവണ ഭാരതരത്നം അവാർഡ് നൽകിയ വർഷം ഏതാണ്? പരമാവധി നൽകാവുന്ന എണ്ണം എന്ന് പറയുന്നത് മൂന്നാണ്. മൂന്നിൽ കൂടുതൽ തവണ ഭാരതരത്നം നൽകിയിട്ടുള്ള ഒരു വർഷമുണ്ട്, ഏതാണ് എന്നതാണ് കേട്ടോ ചോദ്യം. ഏതാണ് ആ വർഷം? ഏറ്റവും കൂടുതൽ തവണ ഭാരതരത്നം അവാർഡ് സമ്മാനിച്ച വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. ഭാരതരത്നം അവാർഡ് ഏറ്റവും കൂടുതൽ തവണ സമ്മാനിക്കപ്പെട്ട വർഷം ഏതാണ്? പരമാവധി നൽകാവുന്ന സമ്മാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്നാണ്. മൂന്നിൽ കൂടുതൽ നൽകിയിട്ടുള്ള ആദ്യ വർഷം ഏതാണ് എന്നതാണ് കേട്ടോ ചോദ്യം. ശ്രദ്ധിക്കുക, ഭാരതരത്നം ഏറ്റവും കൂടുതൽ തവണ നൽകിയിട്ടുള്ള ആദ്യ വർഷമാണ് എനിക്കറിയേണ്ടത്.

ഭാരതരത്നം ഏറ്റവും കൂടുതൽ തവണ നൽകിയിട്ടുള്ള വർഷം ഏതാണ്? ഏറ്റവും കൂടുതൽ തവണ നൽകിയിട്ടുള്ള ആദ്യ വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. ഇവിടെ പലർക്കും 2024 ഉത്തരമായിട്ട് വരുന്നുണ്ട്. സമ്മതിച്ചു. 2024 5 എണ്ണമാണ്, 5 പുരസ്കാരമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഭാരതരത്നം ഏറ്റവും കൂടുതൽ തവണ നൽകിയിട്ടുള്ള ആദ്യ വർഷം ഏതാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത് കേട്ടോ. 2024 എന്റെ ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ശരിയാണ്. എന്റെ ചോദ്യം 3-ൽ കൂടുതൽ തവണ ഭാരതരത്നം നൽകിയിട്ടുള്ള ആദ്യ വർഷം ഏതാണ് എന്നതാണ്. അതായത് 3 എണ്ണം കൊടുക്കുക എന്നതാണ് ആ ഒരു നിയമം എന്ന് പറയുന്നത്. അത് മറികടന്ന് 3-ൽ കൂടുതൽ അവാർഡുകൾ നൽകിയിട്ടുള്ള ആദ്യത്തെ വർഷം ഏതാണ് എന്നതാണ്. 2024 എന്ന് പറയുന്നത് 5 പുരസ്കാരങ്ങൾ നൽകിയ വർഷമാണ്, റീസെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരം നൽകിയ വർഷം 2024 ആണ്. പക്ഷേ എന്റെ ചോദ്യം ശ്രദ്ധിക്കുക.

ആയിട്ട് നൽകിയ വർഷം, മൂന്നിൽ കൂടുതൽ പുരസ്കാരങ്ങൾ നൽകിയ ആദ്യ വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. കുറേ പേര് ശരിയുത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രേഖ ചേച്ചി, രേഖാ സത്യൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആശ ചേച്ചി തൊടുപുഴ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മിനി ചേച്ചി, മിനി റിജി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. 2024 തെറ്റുത്തരാണ് കേട്ടോ, ചോദ്യം മാറ്റിയാൽ ശരിയാകും. മിൻസി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിനിത ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. മനോജേട്ടൻ തെന്നിലാപുരം ശരിയുത്തരാണ് പറഞ്ഞിരിക്കുന്നത്. അനില ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനില ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിൻസി ചേച്ചിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശ ചേച്ചി ശരിയുത്തരാണ്. രേഖ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസി ചേച്ചി, അന്ന ചേച്ചി ദുബായ് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടൻ വായ്പൂർ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. റാണി ചേച്ചി, ഗീത ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരതരത്നം പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ആദ്യമായിട്ട് നൽകിയ വർഷം, അതായത് മൂന്നെണ്ണം നൽകുക എന്നതാണ് ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത്. മൂന്നിൽ കൂടുതൽ തവണ നൽകിയിട്ടുള്ള ആദ്യത്തെ വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതരത്ന പുരസ്കാരം ആദ്യമായിട്ട് മൂന്നിൽ കൂടുതൽ തവണ നൽകിയിട്ടുള്ള വർഷം ഏതാണ് എന്നതാണ് കേട്ടോ. ഓക്കെ, ശിവജിജി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. പേര് വായിക്കാത്തതൊക്കെ തെറ്റുത്തരങ്ങളാണ് ആയതുകൊണ്ടാണ് കേട്ടോ പേര് വായിക്കാത്തത്. ജയങ്കരേട്ടൻ ഷംസുദ്ദീനിക്ക ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ അങ്ങനെ ശരി ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. കുറേ പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. 2024 പറഞ്ഞിട്ടുണ്ട്. 2024 ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ ശരിയാകും. ഓക്കെ, നമ്മുടെ സിന്ധു ചേച്ചിയും ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ശരിയുത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ 1999 കേട്ടോ ശരിയുത്തരം. 1999 ആദ്യമായിട്ട് മൂന്നിൽ കൂടുതൽ തവണ ഭാരതരത്ന പുരസ്കാരം നൽകുന്നത്. 4 തവണയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ദാ ഈ ഒരു കാര്യം പറയാൻ മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്തത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ആരാണ് ആ ഒരാൾ? ആരാണ് എന്നാണ് എനിക്കറിയേണ്ടത്. ആദ്യമായിട്ട് ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ആ വ്യക്തി ആരാണ് എന്നെന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കുക. 9495730333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം വേഗം അയക്കുക കേട്ടോ. ആദ്യമായിട്ട് ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? യെസ്, എനിക്കിവിടെ ശരി ഉത്തരം വന്നിരിക്കുകയാണ്. വിനിത ചേച്ചി ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യത്തെ വ്യക്തി ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. ബിൻസി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മനോജേട്ടൻ തെന്നിലാപുരം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അനില ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ജയങ്കരേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചിയുടെ നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. ബിന്ദു ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും, ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നാണ്. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നാണ്. എന്താണ് ആ ഉത്തരം എന്നാണ് എനിക്കിവിടെ അറിയേണ്ടത്. നമ്മുടെ ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അന്ന ചേച്ചി ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അന്ന ചേച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഇൻഷൽ കറക്റ്റാണ്, ഇൻഷൽ മാത്രം കറക്റ്റാണ്. ഒന്നുകൂടി നോക്കിയാൽ കിട്ടും. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷംസുദ്ദീനിക്ക ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. പേരൊക്കെ വായിക്കാതെ ഉണ്ടെങ്കിൽ അവരൊക്കെ

തെറ്റുത്തരാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് കേട്ടോ. യെസ് നമ്മുടെ ഷീജ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷംസുദ്ദീനിക്ക ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശിബചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ടൈം മതി, ശരിയുത്തരത്തിലേക്ക് പോവാണ്. സി രാജഗോപാൽ ആചാരി എന്നതാണ് കേട്ടോ ശരിയുത്തരം. സി രാജഗോപാൽ ആചാര്യാണ് ആദ്യമായിട്ട് ഭാരതരത്ന പുരസ്കാരം ഏറ്റുവാങ്ങിയ വ്യക്തി. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി, അതായത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാൽ ആചാര്യാണ് കേട്ടോ. എന്നാൽ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, എന്നാൽ ഇതിനിടയിൽ ഒരു വ്യക്തി ഇത് നിർത്തലാക്കിയിരുന്നു, ആരാണ്? ഭാരതരത്ന പുരസ്കാരം നിർത്തലാക്കിയ വ്യക്തി ആരാണ് എന്നതാണ് എനിക്കറിയേണ്ടത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഇത് പുനരാരംഭിച്ചു. തുടങ്ങിയത് രാജേന്ദ്ര പ്രസാദ് ആണ്, പുനരാരംഭിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇതിന് നടുവിൽ ഒരാൾ ഭാരതരത്ന പുരസ്കാരം നിർത്തലാക്കിയിരുന്നു, അതാരായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ഭാരതരത്ന പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതരത്ന പുരസ്കാരം ഏർപ്പാടാക്കിയത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭാരതരത്ന പുരസ്കാരം ഏർപ്പാടാക്കിയത് രാജേന്ദ്ര പ്രസാദ് ആണ്, എന്നാൽ അതിനുശേഷം ഭാരതരത്ന പുരസ്കാരം നിർത്തലാക്കിയിരുന്നു, ആരായിരുന്നു ഇത് നിർത്തലാക്കിയത്? ഭാരതരത്ന പുരസ്കാരം നിർത്തലാക്കിയത് ആരായിരുന്നു? അതിനുശേഷം ഇത് പുനരാരംഭിച്ചത് ഇന്ദിരാഗാന്ധിയാണ്, എന്നാൽ ആരാണ് ആ നിർത്തലാക്കിയ വ്യക്തി?

ഭാരതരത്ന പുരസ്കാരം കൊണ്ടുവരുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ് പ്രധാനമന്ത്രി. പുനരാരംഭിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇതിനിടയിൽ ഭാരതരത്ന പുരസ്കാരം നിർത്തലാക്കിയ ആ പ്രധാനമന്ത്രി ആരായിരുന്നു, മുൻ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിനുള്ള ശരി ഉത്തരങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിൻസി ചേച്ചി ശരി ഉത്തരാണ്, ആകാശ് മോൻ ശരി ഉത്തരാണ്, മിനി ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്, റാണി ചേച്ചി ശരി ഉത്തരാണ്, അതുപോലെ തന്നെ നമ്മുടെ മനോജേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, വിനിത ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ബിൻസി ചേച്ചി, ബിന്ദു ചേച്ചി, ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അന്ന ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അനില ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സുഭാഷ് ചന്ദ്ര ബോസോ, അത് തെറ്റുത്തരാണ്, ഒരു വലിയ തെറ്റുത്തരാണ്, എൽസി ചേച്ചി അങ്ങനെയൊന്നും പറയാനേ പാടില്ല. ഷീജു ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്, രേഖ ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷേർലി ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷീബ ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്, അനിൽ ചേട്ടൻ ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ജയങ്കരേട്ടൻ ശരി ഉത്തരാണ്, രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശരി ഉത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. യെസ്, നമ്മുടെ സിന്ധു ചേച്ചിയും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഷംസുദിനിക്ക, അനിൽ ചേട്ടൻ, ത്രിമൂർത്തീസ് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഇക്ക ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി ഉത്തരം എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആണ് കേട്ടോ. അതായത് ഭാരതരത്ന പുരസ്കാരം ഏർപ്പാടാക്കുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇതിനിടയിൽ ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാരം നിർത്തലാക്കിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഇതിനുശേഷമാണ് ഇന്ദിരാഗാന്ധി ഇത് വീണ്ടും ആരംഭിക്കുന്നത്. അപ്പം മിനി ചേച്ചിയും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. ആ കയ്യടിയിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. ദാ വരുന്നു എല്ലാവർക്കുമുള്ള സൂപ്പർ കയ്യടി. അപ്പൊ എന്തായാലും കയ്യടിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ പാട്ട് കേട്ടാലോ. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: This is Radio Cafe.
4: രസകരമായ ചോദ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേ ആണ്. കൂടെയുള്ളത് ഞാൻ RJ അപർണയാണ്. അങ്ങനെ നമ്മൾ ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ടൈറ്റിൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് പാട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. നമുക്ക് ഓരോരോ പാട്ടുകളായിട്ട് കേൾക്കാം. ആദ്യം ആരുടെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ അന്ന ചേച്ചി ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്കിവിടെ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അന്ന ചേച്ചിയുടെ പാട്ടിലൂടെ ഇന്നത്തെ ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ അന്ന ചേച്ചി പാടിയ പാട്ട്.

0: ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും.
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ട് നമുക്ക് അയച്ചു വന്നിരിക്കുന്നത് നമ്മുടെ സിന്ധു ചേച്ചിയാണ് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം.

0: ഗീത്
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടാണോ എന്ന് ഞാൻ കേട്ടു നോക്കിയില്ല, ഒരു പരീക്ഷണം മാത്രം എന്ന് പറഞ്ഞ് നമ്മുടെ മുഹമ്മദ് ഇക്ക ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് കേട്ടു നോക്കാം.

0: సాయుజ్యం మృదు సంజీవని నీయని కరుళి జీవెలినుణర్ను సాయుజ్యం చుడిగൾ విడർന്നു പവിഴമുതിർന്നു പുളകമണിഞ്ഞു ലഹരിയുണർന്നു.
1: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അയച്ചിരിക്കുന്നത് ലിസി ചേച്ചിയാണ്, അതൊന്ന് കേട്ടിട്ട് വരാം.

0: குதிப்போம்
1: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷംസുദ്ദീൻ ഇക്ക ഐഷ എന്ന പാട്ടാണ് കേട്ടോ, അതൊന്ന് കേട്ടിട്ട് വരാം.
2: സാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരും നിൻ രാഗോന്മാദം മഞ്ഞണിഞ്ഞൊരീ

സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാട്ടൊന്നും പ്ലേ ചെയ്യാനുള്ള സമയമില്ല. 4 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ ഇന്ന് പാട്ട് പാടിയ എല്ലാവരുടെയും പാട്ടുകൾ സൂപ്പറാണ്. കുറച്ചു പേരുടെ പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്യാൻ ബാക്കിയുണ്ട്, അതൊന്നും ടൈമില്ലാത്തത് കൊണ്ടാണ് പ്ലേ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഇന്ന് പാട്ട് പാടിയ എല്ലാവരും സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളൊരു കയ്യടി കൊടുക്കണം. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കൈയടിയൊക്കെ കൊടുക്കുമ്പോൾ പതിയെ എനിക്കിവിടെ ടാറ്റ പറയാനുള്ള സമയം ആയിരിക്കുകയാണല്ലോ അല്ലേ. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ മെസ്സേജ് അയച്ച് പങ്കെടുത്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാറ്റ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരി സാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് കഥാസരി സാഗരത്തിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ സൽമ അസി വാവാട് എഴുതിയ കൊച്ചിക്കോയ. മുജീബ് ഖാന്റെ കടയിൽ അടുക്കിയും അടുക്കാതെയും കിടക്കുന്ന തകര സ്ലാബിനു മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കുലകളുടെ ജാതി ചോദിച്ചുകൊണ്ട് ഞാനും കടന്നു ചെന്നു. ഉന്നത ജാതിക്കാരാണെന്ന അഹംഭാവം ഉള്ളിലുണ്ടെങ്കിലും പലരെയും പോലെ അനാവശ്യമായ ഒരു വിവാദത്തിന് മുതിരേണ്ടെന്ന് കരുതി നേന്ത്രക്കുല തന്റെ ജാതി ഒരു സ്വകാര്യ അഹങ്കാരമായി ഉള്ളിലൊതുക്കി. ഒരൽപം സൗന്ദര്യവും പദവിയും കൂടുതലുണ്ടെന്നതിനാൽ പൂവൻകുല അങ്ങ് വലത്തേ അറ്റത്തായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ സ്പർശിക്കുന്നതുപോലെ മുജീബ്ക്ക വളരെ കരുതലോടെ പഴങ്ങളെ താങ്ങിപ്പിടിച്ച് മൂർച്ചയുള്ള ചെറു കത്തി കൊണ്ട് പടലയായി അരിഞ്ഞെടുത്തു. വെയ് മെഷീനിലേക്ക് കയറും മുമ്പ് പൂവൻ പഴം എന്നെ അടിമുടിയൊന്ന് നോക്കി. പലരും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും തന്നെ സെലിബ്രിറ്റിയാക്കിയ തലയോലപ്പറമ്പുകാരനായ മഹാത്മാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പൂവൻ പഴം എന്റെ കൂടെ പോരാൻ തന്നെ തീരുമാനിച്ചു. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ഹോണടികൾ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് വകവയ്ക്കാതെ ഞങ്ങൾ ഓരം ചേർന്നു നടന്നു. അപ്പോഴാണ് അന്നു രാത്രി നടക്കാനിരിക്കുന്ന ഒരു വലിയ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ചും അതിനു നേതൃത്വം വഹിക്കുന്ന കൊച്ചിക്കോയെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. മാമുക്കോയെ പോലെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും യൂട്യൂബ് ചാനലുകളിലൂടെയും ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെയും അല്പം നെഗളിപ്പോടെ തല കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രഗത്ഭനായ കൊച്ചിക്കോയെ നിങ്ങൾക്ക് പരിചയപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അതിന് കൊടുവള്ളിക്കാരന്റെ നാവിൽ തിരയണം. കൊച്ചിക്കോയ അത് ഓരോ കൊടുവള്ളിക്കാരന്റെയും നൊസ്റ്റാൾജിക് ഫീലാണ്. അതിന് 60കൾ 90കൾ 2000 എന്ന തലമുറ വ്യത്യാസമില്ല. തലമുറകൾ കൈമാറി വന്ന സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഗൃഹാതുരത തുളുമ്പുന്ന മധുരമായ ഒരു അനുഭവം എന്നു തന്നെ പറയാം. ചേരുവകളായ എല്ലാ അതിഥികളും അടുക്കളയിലെ മേശമേൽ നിരന്നു നിൽക്കുന്നുണ്ടെങ്കിലും വിശിഷ്ടാതിഥിയായി എന്നോടൊപ്പം എത്തിയ കൊച്ചിക്കോയയ്ക്ക് തന്നെയായിരുന്നു ഔദ്യോഗിക സ്വീകരണം. കൊമ്പുമുറത്തിൽ വാഴയില വിരിച്ച് ഉമ്മ ഓരോ പഴത്തെയും കരുതലോടെ നിരത്തിവെച്ചു. കൊച്ചിക്കോയ എന്നും ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണ്. ആരും ക്ഷണിക്കണമെന്നില്ല, കേട്ടറിഞ്ഞ് കയറി ചെല്ലും. അപ്രതീക്ഷിതമായി കയറി വരുന്ന അതിഥികളെ കാണുമ്പോൾ ചുറ്റുമുള്ള കണ്ണുകളിലൊരു തിളക്കമുണ്ട്, മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അതൊരു വർണ്ണനാതീതമായ ലോകം തന്നെയാണ്. കൊച്ചിക്കോയയുടെ നിർമ്മിതിയിൽ അടുക്കളയുടെ മേൽക്കോയ്മ കരുത്തരായ പുരുഷ പ്രജകൾക്കാണ്. കരുത്തരെന്ന് അവർ സ്വയം കരുതുന്നതുകൊണ്ട് തേങ്ങാപ്പീര ഞെക്കിപ്പിഴിഞ്ഞും ചെറിയുള്ളി പഞ്ചസാരയും കൂട്ടി ഞമിണ്ടി കുഴച്ചും അവർ കരുത്തു തെളിയിക്കാറുണ്ട്. തേങ്ങാ ചിരുവലും ചെറിയുള്ളി തൊലികളയലും അവിലി ചേരലുമൊക്കെയായി പെൺതരികൾ ഒന്നൊതുങ്ങിക്കൊടുക്കും. തേങ്ങ വീണ് വക്കുകോടിയ കുടവൻ ചെമ്പ് പൂവൻ പഴത്തിനടുത്തേക്ക് നീങ്ങി നിന്നു. പിന്നീട് കണ്ട കാഴ്ചകളൊന്നും എനിക്കത്ര ഭംഗി തോന്നിയില്ല. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൈവെള്ളയിലിട്ട് ഒന്ന് അമർത്തിയുരുട്ടിയ ശേഷം പൂവൻ പഴം തൊലി കളഞ്ഞ് ചെമ്പിലേക്കിടുമ്പോൾ ഓരോ പഴവും തന്റെ ആത്മാഭിമാനത്തിന്റെ തൊലിയുരിഞ്ഞ വേഷത്തിന്റെ കീറി മുറിക്കുന്ന വേദന കടിച്ചമർത്തി ചെമ്പിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ശശിയേട്ടന്റെ പാട്ടിന്റെ ഈണം കേട്ട് ചകിരിയിൽ നിന്നും പുറത്തേക്ക് വന്ന തേങ്ങയാവട്ടെ വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന വിധത്തിൽ മലർന്നു കിടക്കുന്നു. ശശിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശശിയേട്ടന്റെ ഇമ്പമാർന്ന പാട്ടിന്റെ മാധുര്യത്തിൽ അലിഞ്ഞു ചേരാതെ ഒരൊറ്റ തേങ്ങ പോലും വാവാട് നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ചുരുട്ടിക്കെട്ടിയ പ്ലാസ്റ്റിക് ചാക്ക് ഒരു മൂലയ്ക്ക് വെച്ച് ഇരുതല മൂർച്ചയുള്ള പൊളിപ്പാര മണ്ണിലേക്ക് തറയ്ക്കുന്നതു മുതൽ തുടങ്ങും ഇമ്പമാർന്ന ഈ സംഗീത വിരുന്ന്. പുറം ലോകമറിയാത്ത ആ മഹാപ്രതിഭ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് അവസാനത്തെ തുള്ളി പാലും പിഴിഞ്ഞ് വേസ്റ്റ് ബക്കറ്റിലേക്ക് തട്ടുമ്പോൾ തേങ്ങാപ്പീര അവശ നിലയിലായിരുന്നു. കുത്തിപ്പിഴിഞ്ഞ ഇഞ്ചിനീരിനും ഞെക്കിപ്പിഴിഞ്ഞ ചെറുനാരങ്ങാ നീരിനും എന്തൊക്കെയോ പറയാനുള്ളതുപോലെ തോന്നി. മറ്റുള്ളവരെ കരയിക്കുന്നതിൽ പഴി കേട്ടിട്ടുണ്ടെങ്കിലും അരിഞ്ഞുവെച്ച ചെറിയുള്ളിയെ പഞ്ചസാരയിട്ട് ഞെരിച്ചമർത്തുകയായിരുന്നു. ഒന്നിനുമില്ലാത്ത ഏലക്കായ്ക്ക് പോലും കിട്ടി ഒരു കുത്ത്. വീടിനകത്ത് ഒരു ഭാഗത്ത് റീൽസിന് വേണ്ടിയുള്ള തകൃതിയായ അഭിനയം നടക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് പൊട്ടിച്ചിരികളും തമാശകളും ആഘോഷമാക്കുന്നുണ്ട്. തലയ്ക്കൽ വിടർന്ന പൂവിന്റെ രൂപവും സൗന്ദര്യമുള്ള കടയക്കോൽ ക്രൗര്യത്തോടെ ചെമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു. പൂവൻ പഴവും ചെറിയുള്ളിയും ഇഞ്ചിനീരും ചെറുനാരങ്ങാ നീരും ഏലക്കയും തേങ്ങാപ്പാലും പരസ്പരം നോക്കി അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചാണ് അവരാ ചെമ്പിലേക്ക് ഇറങ്ങിയത്. എന്നിട്ടും എല്ലാം അറിയാമായിരുന്നിട്ടും കടയക്കോൽ നിർദാക്ഷിണ്യം അവരോട് പെരുമാറിക്കൊണ്ടിരുന്നു. വേദനയിൽ പരസ്പരം കൈകോർത്ത് പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ അവർ ഒരുമിച്ച് സഹിക്കുകയാണ്. പുറത്ത് കാത്തിരിക്കുന്ന അതിഥികളുടെ സന്തോഷമല്ലാതെ ആ നിമിഷം അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. വേദനകളുടെ ആഴങ്ങളിൽ പരതി നോക്കിയപ്പോൾ സൈനത്താത്തയും ഉമ്മയും കൊച്ചിക്കോയെയും പുറംചട്ട കീറിയ ഒരേ പുസ്തകത്തിലെ താളുകൾ പോലെ മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. കുട്ടിയോ, ഈ അവിലൊന്ന് ചൂടാക്കിക്കാളി. സൈനത്താത്ത അവിലിന്റെ ചെമ്പെടുത്ത് ഉമ്മയോട് അവിലൊന്ന് ചൂടാക്കാൻ പറഞ്ഞു. അവിൽ തികഞ്ഞ നിസ്സഹായതയോടെ എന്നെ ഒന്ന് നോക്കി. അല്ല, ഞാൻ അവിലിനെ ഒന്ന് നോക്കി. മണിക്കൂറുകളോളം വെന്തുരുകി ഇടിച്ചമർത്തി കോലം കെടുത്തിയാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അവിലിന് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. പൊട്ടുന്ന ഗ്ലാസ് ബൗളുകളും പൊട്ടിപ്പോകാത്ത സ്റ്റീൽ പാത്രങ്ങളും മേശയുടെ ഒരറ്റത്ത് അക്ഷമയോടെ കാത്തിരിക്കുന്നു. കൊച്ചിക്കോയയ്ക്ക് അതിഥികളെന്നോ വീട്ടുകാരെന്നോ വേർതിരിവില്ല. താനിരിക്കുന്നിടത്തേക്ക് എല്ലാവരും എത്തണം, അതാണ് നിയമം. അതുപോലെ പ്രത്യേകിച്ച് ഇരിപ്പിടങ്ങളൊന്നും ഒരുക്കേണ്ടതുമില്ല. കൊച്ചിക്കോയയുടെ പഴക്കൂട്ട് വിളമ്പിത്തരാൻ മാത്രമേ ആളുണ്ടാവൂ. അതിന് ഓരോരുത്തരും പാത്രമെടുത്ത് ആവശ്യമുള്ള അവിലും കോരിയിട്ട് വിളമ്പുന്ന ആളിനടുത്തേക്ക് ചെല്ലണം. കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുന്നോ നിന്നോ നടന്നോ കഴിക്കാം. കൊടുവള്ളിക്കാർക്ക് ആദ്യമായി ബുഫേ സംവിധാനം ഏർപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. കൊച്ചിക്കോയ കഴിക്കുന്നതിനും ഒരു താളവും വേഗവുമുണ്ട്. അവില് കുതിരാതെ കോഴി ധാന്യമണികൾ കൊത്തി തിന്നുന്ന സ്പീഡിൽ വേണം അത് കഴിക്കാൻ. എങ്കിലേ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ കഴിയും. ശരിയാണ്, എല്ലാത്തിനും ഒരു താളവും വേഗവുമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ പലരും പലതും ആസ്വദിക്കാതെ പോയത്. കുന്നോളം കൂട്ടിവെച്ച എന്റെ അനുഭവങ്ങളും പരാതികളും മൂർച്ചയോടെ ഞാൻ പുറത്തേക്കെടുത്തപ്പോൾ കൊച്ചിക്കോയ ഉള്ളുകൊണ്ടൊന്ന് ചിരിച്ചു. ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി. ഭർത്താവുമായുള്ള ഒരു വലിയ ആഭ്യന്തര കലാപത്തിന്റെ പേരിൽ മോളെയും കൂട്ടി താവളം സ്വന്തം വീട്ടിലേക്ക് മാറ്റിയിട്ട് മാസം 2 തികയാറായി. നാളേറെയായിട്ടും എന്റെ പരാതിയിന്മേൽ ഒരന്വേഷണമോ ചർച്ചയോ നടത്താതെ വാപ്പയുമ്മയും കൂസലില്ലാതെ നടക്കുന്നു. കൂടപ്പിറപ്പെന്ന് പറയുന്ന ഒരേ ഒരു ആൺതരിയാവട്ടെ 10-25 വയസ്സായെങ്കിലും 5 വയസ്സുള്ള മോളെയും കൂട്ടി ഒരേ വൈബായി ഉലകം ചുറ്റുന്നു. കുഞ്ഞുവിനെ, ഇനി എന്നെ ആട്ടുന്നിറക്കിക്കണ്ട. എന്നെ അവിടെയൊന്ന് ഇറക്കിത്തരാനായി ഞാൻ കുഞ്ഞുവനോട് പറഞ്ഞു. ഏട്, എങ്ങോട്ടെന്നറിയാതെ അവൻ അന്തം വിട്ട് എന്നെ ഒന്ന് നോക്കി. കുന്നംഗലത്തേക്ക്. കുന്നമംഗലത്തേക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ കുഞ്ഞുവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ വീട് അവിടെയാണ്. കുഞ്ഞുവൻ അത്ഭുതത്തോടെ എന്നെ തുറിച്ചു നോക്കി. അമ്മാ, ഇവളല്ലയാനോ 1.5 മാസമായിട്ട് ഞാൻ ഇനി അപ്പടി ചവിട്ടില്ലാന്നും പറഞ്ഞേക്ക് ഭീമ്പൽക്കി നടന്നേ.
1: കൊച്ചിക്കോയ പള്ളയിലെത്തിയപ്പോ ഒക്കെ എന്താ പറ്റിയെ? അവന്റെ പരിഹാസം മുന തെല്ലൊന്ന് ചൊടിപ്പിച്ചെങ്കിലും അവൻ പറഞ്ഞത് ശരിയാണ്. മേലി ആ പടി ചവിട്ടില്ലെന്ന് കരുതി തന്നെയായിരുന്നു ഇറങ്ങിപ്പോന്നത്. പക്ഷേ കൊച്ചിക്കോയയുടെ നീറുന്ന അനുഭവങ്ങൾക്കും അപാരമായ സഹനശേഷിക്കും മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി തീരുകയായിരുന്നു. പൊന്നാര മോനെ, ഇനി അന്റെ തൊള്ളോ നടക്ക്, ഇനി ഓളെ മോളെ ഒന്ന് ആട്ട് ഇറക്കി കൊടുത്തുകള്. എന്നെയും മോളെയും കൊണ്ടുവിടാൻ പറഞ്ഞുകൊണ്ട് ഉമ്മ കുഞ്ഞുവിന്റെ കളിയാക്കലുകൾക്ക് കടിഞ്ഞാണിട്ടു. ഉമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും സന്തോഷം കണ്ണുകളിലൂടെ നനഞ്ഞൊഴുകി. തൂക്കുപാത്രത്തിൽ കൊച്ചിക്കോയയുമായി ഞാൻ ഉമ്മറത്തെത്തിയപ്പോഴേക്കും മോൾ കാറിൽ കയറിയിരുന്നു കഴിഞ്ഞിരുന്നു. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ സൽമ അസി വാവാട് എഴുതിയ കൊച്ചിക്കോയ. ഇന്ന് ഈ കഥ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് കഥാസരിസാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: സീസൺ 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 6 o'clock
0: റേഡിയോ മെക്ഫസ് 90.4

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്.

0: ഉണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങൾ

0: ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നാല് ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കെഎസ്ഇബി വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ ടിവി, ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ കെഎസ്ഇബി തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17-ന് സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്സ് 90.4 ലൂടെ.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർജെ അമൃത കാർത്തികയ്ക്കൊപ്പം ശുഭയാത്ര. Radio Macfast 90.4 Time Check
3: 7 o'clock.

ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളോടൊപ്പം ആർജി അമൃത കാർത്തിക. അപ്പൊ എല്ലാവരും സുഖമായിട്ട്, സന്തോഷമായിട്ട്, ഹാപ്പി ആയിട്ട്, ആഘോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ഗാനം ഏതാണെങ്കിലും ദാ വിളിച്ചോളൂ, ചോദിച്ചോളൂ. ആ ഒരു ഗാനം പ്ലേ ചെയ്ത് തരാനായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും ഈ ഒരു മണിക്കൂർ. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വിളികളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. വിളിക്കുന്ന നമ്പർ 04692730333, 0469273333. അപ്പൊ ഇന്ന് നമ്മുടെ റേഡിയോ കഫേയില് ടാലന്റ് ഓഫ് ദി ഡേയില് ഇന്നത്തെ പാട്ടുകള്, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഞാൻ കേട്ടു കേട്ടോ. അടിപൊളി, സൂപ്പർ, എല്ലാവരും തകർത്തു. ഓക്കെ, അപ്പോ ഏതായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇഷ്ട ഗാനം ചോദിക്കാനായിട്ട് മറക്കണ്ട. ഞാനും ആ ഒരു ഗാനമൊക്കെ ആസ്വദിക്കാനും കേൾക്കാനും എല്ലാവരുടെയും കാതോരം എത്തിക്കാനും ഒക്കെ റെഡിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കിതാ കോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് സോങ് വരികയാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്. കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് വരാറുണ്ട് ഈ പാട്ടൊന്ന് കേട്ടാലോ, അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം വരും, കേൾക്കാൻ പറ്റില്ല. അങ്ങനെ നീട്ടി വെച്ച് ദാ ഇന്ന് ഞാൻ ആ ഒരു ഗാനം കേൾപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്, ദാ വരുന്നു, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് ക്യൂട്ടായി.

0: അപ്പൊ സന്തോഷായില്ലേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ? കുറേ പേരെങ്കിലും, എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും. ആ ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോ ശരിയാട്ടോ, ഈ ഗാനം കേട്ടിട്ട് കുറച്ച് നാളായി എന്ന് തോന്നിയില്ലേ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാരാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: ഹലോ, നമസ്കാരം അമൃത, ഗുഡ് ഈവനിങ്.
0: അമൃത എന്നല്ലേ പറഞ്ഞ? അപർണ എന്നല്ലല്ലോ?
1: ശബ്ദം കേട്ടിട്ട് മനസ്സിലായോ?
0: ഞാൻ തെറ്റിക്കാൻ, അതെ, ഈ ജൂലൈ 1 ആയപ്പോൾ ഞാൻ റേഡിയോ മാക് ഫാസ്റ്റിൽ വന്നിട്ട് 6 വർഷമായി ആനന്ദൻ ചേട്ടാ, 6 വർഷം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. ഞാൻ ആ ഈ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തില്ലല്ലോ. ജൂലൈ, നമ്മുടെ ഈ ജൂലൈ 1st ആയപ്പോൾ നമ്മുടെ ഈ ഒരു സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് 6 വർഷമായി കേട്ടോ.
1: 6 വർഷത്തിനിടക്ക് നമ്മളൊരു 60 വർഷത്തെ പരിചയം പോലെ.
0: പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഈ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താ പറയണത്, നല്ല നല്ല പാട്ടുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും ചോദിച്ചിട്ടും നമുക്ക് ഇനിയും അമൃത ഒരുപാട് വർഷം അവിടെ തന്നെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: താങ്ക് യു ആനന്ദ് ചേട്ടാ, ഈശ്വര. ഓക്കെ, അപ്പൊ ആനന്ദ് ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അമൃത, അതിനിടയ്ക്ക് ഇന്ന് എന്റെ ഭാര്യയുടെ ജന്മദിനം കൂടിയാണ്.
0: സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ആഘോഷമായിരുന്നോ അതോ ഇനി ആഘോഷിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ?
1: ആഘോഷം പിന്നെ അങ്ങനെ കഴിഞ്ഞില്ല. ഇനിയിപ്പം ഞാനിപ്പോ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിട്ട് കടയിൽ വന്നതാണ്. അവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങിയിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്തത്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ എന്റെ ബർത്ത്ഡേ ആശംസകളൊക്കെ അറിയിച്ചേക്ക കേട്ടോ ചേച്ചിക്ക്. അപ്പൊ ഈ ഒരു സമയത്ത് ഏത് പാട്ടാണ് വേണ്ടത്?
1: മോഹം ഉണ്ടു ഞാൻ എന്നൊരു വളരെ മനോഹരമായ ഒരു പാട്ടില്ലേ?
0: അതെ, നമ്മുടെ ജാനകിയമ്മ പാടിയതല്ലേ?
1: അതെ അതെ, ജാനകിയമ്മയുടെ ആ സ്വീറ്റ് ഗാനം തന്നെയാണ് ഞാൻ ഇന്ന് എന്റെ ഭാര്യ ജിസ്നക്ക് പെരുന്നാൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്.
0: ശരി, ഓക്കെ. അപ്പോ പ്രത്യേകം ഡെഡിക്കേഷൻ ഇതിന് ഞാനൊന്നും ചോദിക്കുന്നില്ല. ഇന്നത്തെ ഡെഡിക്കേഷൻ നമ്മുടെ ചേച്ചിക്ക് വേണ്ടിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആനന്ദ് ചേട്ടാ അടിപൊളിയാവട്ടെ, എല്ലാ കാര്യങ്ങളും സൂപ്പർ ആവട്ടെ. ഇനി നമുക്ക് പാട്ടിലേക്ക് പോകാം. ഓക്കെ
1: ഓക്കെ,
0: ശരി. നമ്മുടെ ആനന്ദൻ ചേട്ടനാണ് തിലാനൂരിൽ നിന്ന് വിളിച്ചത്. ഇന്ന് ആനന്ദൻ ചേട്ടന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇന്ന് ചോദിച്ചിരിക്കുന്നത് മോഹം കൊണ്ട് ഞാൻ എന്ന മനോഹരമായ നമ്മുടെ ജാനകിയമ്മ പാടിയ ഗാനമാണ് കേട്ടോ. അപ്പൊ ഇതാ വരുന്നു സോങ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അങ്ങനെതാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 17:03 ആകുമ്പോൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കളർ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
7: നമസ്കാരം.
6: നമസ്കാരം. ആരാണിത്?
7: ആലുവയിൽ നിന്ന് സുനിലാണ്.
6: ഓക്കെ, സുനിലേട്ടാ പറയൂ.
7: എനിക്ക് ഇന്ന് എന്റെ അമ്മായിയുടെ പിറന്നാളാണ്. ഗംഗമ്മായി നാഗപ്പൂരാണ്. അപ്പൊ അമ്മായിക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ സോങ് വേണ്ടിട്ടായിരുന്നു ഞാൻ വിളിച്ചത്.
6: ശരി ശരി, ഓക്കെ.
7: എനിക്ക്
6: ഗംഗ എന്നല്ലേ അമ്മയുടെ പേര് പറഞ്ഞേ? ഗംഗ. ഓ ശരി, ഓക്കെ.
7: അപ്പൊ സത്യമേവ ജയതേ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയിലെ ദിൽ മേ ഹോ തും എന്ന് പറഞ്ഞ എസ് ജാനകി അമ്മയുടെ ഒരു സോങ് ഉണ്ട്.
6: ഓക്കെ ഓക്കെ,
7: അതാണ് അമ്മായിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്.
6: ശരി ശരി, പാട്ട് വെച്ചുതരാം. അപ്പൊ എന്നാലും ഞങ്ങളുടെ ആശംസകളൊക്കെ അറിയിച്ചേക്ക അമ്മായിയോട് കേട്ടോ. ശരി ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ശരി, ഓക്കെ. നമ്മുടെ സുനിൽ ചേട്ടനാണ് വിളിച്ചത് ആലുവയിൽ നിന്നും, സുനിൽ ചേട്ടന്റെ അമ്മായി ഗംഗ. അപ്പോ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ജാനകി അമ്മയുടെ തന്നെ മറ്റൊരു ഹിന്ദി സോങ് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ അങ്ങനെ നമ്മൾ മനോഹരമായ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത മനോഹരമായ മറ്റൊരു ഗാനം ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം.
0: എന്തോ എൽസി ചേച്ചി, പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: ജാനകിയമ്മയുടെ പാട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ പാട്ട് ഇതാണ്. സുമരാണി പ്രേമത്തിൻ ഗായകൻ മലരെ
0: നമുക്കേ, നമ്മളിങ്ങനെ പാട്ട് പാടിയിരുന്നാൽ ബാക്കിയുള്ളവരുടെ സമയം കൂടെ കുറച്ച് പോകുന്നത്. അതിനുള്ള ചാൻസ് ആണ് നമുക്ക്, ടാലന്റ് ഓഫ് ദി ഡേ. ഓക്കെ, അപ്പോ പാട്ട് വേഗം പറയുമ്പോൾ നമുക്ക് വേഗം വേഗം അടുത്ത ആളിലേക്ക് പോകാം. അപ്പൊ ഉണരൂ വേഗം നീ അല്ലേ? ഓക്കെ ചേച്ചി, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, ഇനി വേഗം പാട്ട് ചോദിക്കണേ. ഓക്കെ ചേച്ചി, ശരി. അപ്പൊ നമ്മുടെ എൽസി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്. അപ്പൊ എനിക്കറിയാം എല്ലാവർക്കും പാട്ട് പാടാൻ ആഗ്രഹം ഒക്കെ ഉള്ളതാണ്, പക്ഷെ നമ്മുടെ ഈ ഒരു സമയം നമ്മൾ ഒരാളുടെ ചാൻസ് കൂടെ നമ്മൾ മാറ്റണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും, അതായത് ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് വരുന്നു ഗാനം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണിത്?
1: നമസ്കാരം, ഇത് ശ്രീനിവാസൻ, മലപ്പുറം പൊന്മള എന്ന് പറയും, കോട്ടക്കലടുത്ത്.
0: ഓക്കെ, ശ്രീനിവാസൻ ചേട്ടൻ, അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വിളിക്കുകയാണോ?
1: ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്, കാലത്ത് ഗുഡ് മോർണിംഗ് പറയാൻ വിളിച്ചായിരുന്നു.
0: വിളിച്ചിരുന്നു, ഓക്കെ,
1: ആദ്യമായിട്ട് വിളിക്കുകയാണ്.
0: അപ്പൊ നമ്മുടെ പുതിയ ശ്രോതാവാണ് അല്ലേ? ആ, അപ്പൊ ഞങ്ങളുടെ റേഡിയോ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പാട്ട് നമ്മളെ ഏതായാലും നമ്മളെ ജാനകിയമ്മ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയില്ലേ, അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുണ്ട്, ഒരു സ്നേഹ പുഷ്പാഞ്ജലിയായി അവര് പാടിയ കൂടെ തിരിക്കാൻ ആയിരം പേര് വരും.
0: തീർച്ചയായിട്ടും ആ പാട്ട് വെച്ച് തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ
1: ആ പാട്ട്? അതെ, ഒരു ഡെഡിക്കേഷൻ പറഞ്ഞിട്ട് രണ്ടാള്, ഒരു ശിവ ഉണ്ട്, പിന്നെ ഒരു അൻസാറ് കൊല്ലം.
0: ഇവർക്ക് രണ്ടു പേർ,
1: ഒരു സഹോദരിനെ എനിക്ക് കിട്ടിയാണ്.
0: ഓ ശരി, അപ്പൊ നമുക്ക്
1: നമ്മളെ അൻസാറിനും വേണ്ടി ഈ പാട്ട്, പിന്നെ ഇത് അവതാരകർക്കും എല്ലാ അവതാരകർക്കും.
0: ശരി ചേട്ടാ, താങ്ക് യു സോ മച്ച്, പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: അപ്പൊ നമ്മുടെ ശ്രീനിവാസ് ചേട്ടനാണ് വിളിച്ചത്, മലപ്പുറത്ത് നിന്നാണ് വിളിച്ചത്. ഷീബ ചേച്ചിക്കും അൻസാർ ചേട്ടനും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്ന് തുടങ്ങുന്ന മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സമയം പോകുന്നത് അറിയുന്നേയില്ല. അപ്പോ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: മിനി റെജി.
0: മിനി ചേച്ചി പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: യുദ്ധഭൂമി എന്ന സിനിമയിലെ വാണിയമ്മയുടെ ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമന്ധരീഷം സോങ്.
0: ഓക്കെ,
1: കൂട്ടുകാർക്കെല്ലാവർക്കും, അമൃത കുട്ടിക്ക്, ദീപക്കുട്ടിക്ക്, അപർണ കുട്ടിക്ക്, എല്ലാവർക്കും വേണ്ടിയാണ്.
0: എല്ലാ കുട്ടികൾക്കും ബാക്കി എല്ലാവർക്കും അല്ലേ? ശരി, ഓക്കെ. അപ്പൊ താങ്ക് യു
1: എല്ലാവർക്കും.
0: താങ്ക് യു സോ മച്ച്. പാട്ടേക്കാം. അപ്പൊ നമ്മുടെ മിനിച്ചേച്ചിയാണ് ചുമത്തലയിൽ നിന്ന് വിളിച്ചത്. ആഷാഢമാസം ആത്മാവിൻ മോഹം എന്ന് തുടങ്ങുന്ന ഗാനമാണ് വരുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെതാ മിനിച്ചേച്ചിക്ക് മിനിച്ചേച്ചി ആയിരുന്നു പാട്ട് ചോദിച്ചത്. അപ്പൊ മിനിച്ചേച്ചിക്ക് ശേഷം ആരാണ് പാട്ട് ചോദിക്കാൻ എത്തിയിരിക്കുന്നത് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം, ഗുഡ് ഈവനിങ്.
0: ഓ ലിസി ചേച്ചി, പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മളില് ഒന്നു എത്ര അമ്മയുടെ പിന്നെ ജാനകി അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് സമർപ്പിക്കുകയാണ്.
0: ശരി ചേച്ചി, അപ്പൊ പാട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ലിസി ചേച്ചിയാണ് നമ്മളെ വിളിച്ചത്, പാട്ട് ചോദിച്ചത്. നമ്മൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. അടുത്ത കോളറിലേക്ക് നമ്മൾ പോകുന്നു. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ഇതാരാണ്?
2: ബാബുരാജ്.
1: എഴുമറ്റൂരിൽ നിന്നും ബാബുരാജ്. പറയൂ ചേട്ടാ, ഏത് പാട്ടാണ് വേണ്ടേ? ശരി ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബാബു എന്ന് പറയുന്ന ചേട്ടനാണ് വിളിച്ചത്, എഴുമറ്റൂരിൽ നിന്നാണ് വിളിച്ചത്. ദാദാ നീ വരും എന്ന മനോഹരമായ മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: എന്താ അല്ലേ പാട്ട്? ഇത്ര മനോഹരമായ പാട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ലക്കി കോളറിലേക്ക് പോവാണ് കേട്ടോ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ. ഗുഡ് ഈവനിങ്, നമസ്കാരം
1: ഹലോ
0: ചേട്ടാ. നമ്മുടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുവോ. ഓക്കെ, രഘു ചേട്ടനാണോ? ഓക്കെ, പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ? ഇന്ന് പുഷ്പം ചൂടി നിൽക്കും രാത്രി. ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ടാ. ഓക്കെ, അപ്പോ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ശരി, രഘുചേട്ടനാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഇന്ത് പുഷ്പം ചൂടി നിൽക്കും എന്ന ഗാനമാണ്. അപ്പൊ ഇതാണ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലെ അവസാന ഗാനം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് റേഡിയോ മൈക്ക് ഫാസ്റ്റ്. മറ്റൊരാളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് നമ്മളാണ് കാരണമെന്ന് അറിയുന്ന നിമിഷമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ഏട്ടാ, ശുഭരാത്രി നേരുന്നു. ഗുഡ് ഈവനിങ് അമൃത. നഷ്ടങ്ങളെയും ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിച്ചത് വിധി എന്ന രണ്ടക്ഷരങ്ങളാണ്. ഇന്നെനിക്ക് നഷ്ടങ്ങളോടാണ് പ്രണയം. കാരണം ഇന്നെന്റെ ഇഷ്ടങ്ങളിലേറെയും നഷ്ടങ്ങളിലാണ്. അമൃതയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രിയും ശുഭ നിദ്രയും നേരുന്നു. ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടനും ഒരു ശുഭരാത്രി നേരുന്നു. ആഹാ, സൂപ്പർ ഗാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷംസുദ്ദീൻ ചേട്ടൻ. ഷംസുദ്ദീൻ ചേട്ടാ, ഓക്കേ, ശുഭരാത്രി നേരുന്നു. പാട്ട് കേട്ട് ഞാനും കൂടെ തന്നെയുണ്ട്. ജാനകിയമ്മയുടെ ഹിന്ദി പാട്ട് സൂപ്പർ എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജപ്പൻ ചേട്ടൻ. ഓക്കേ രാജപ്പൻ ചേട്ടാ, ശുഭരാത്രി നേരുന്നു. ലതിക ടീച്ചറിന്റെ മെസ്സേജ് ഉണ്ട്. അമൃതമോളെ ഗുഡ് ഈവനിങ്, സോങ്സ് ഓൺ ഡിമാൻഡിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലതിക ജ്യോതിസ് തുകലശ്ശേരി. ലതിക ടീച്ചറിന്റെ മെസ്സേജ് ആണ് കേട്ടോ. അപ്പൊ ലതിക ടീച്ചറിനും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. അടുത്ത മെസ്സേജ്, ഗുഡ് ഈവനിങ് അമൃ. പകലിന്റെ കോലാഹലങ്ങൾക്കപ്പുറം സ്വപ്നങ്ങളുടെ ഒരു മാന്ത്രിക ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ നിശബ്ദതയ്ക്ക് പോലും സംഗീതമുണ്ട്. ആ മനോഹര തീരത്തേക്ക് നമുക്ക് യാത്രയാവാം. എല്ലാ കൂട്ടുകാർക്കും, ഫ്രണ്ട്സ്, കുടുംബത്തിലെ സഹോദരങ്ങൾക്കും അമൃവിനും ശുഭരാത്രി നേരുന്നു. സ്നേഹത്തോടെ സിറാജ്, വയനാട്. സിറാജ് ചേട്ടാ, സിറാജ് ചേട്ടനും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. ഗംഗാ അമ്മയെ ജന്മദിനാശംസകൾ. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വളരെ സ്നേഹവും ആഘോഷവും നിറഞ്ഞ മനസ്സോടെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്യുന്ന എല്ലാത്തിനും നന്ദി. നന്നായി ഉറങ്ങൂ. സ്വീറ്റ് ഡ്രീംസ്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് നൈറ്റ് നേരുന്നു. നമ്മുടെ ജീവൻ ചേട്ടനാണ് കേട്ടോ മസ്കറ്റിൽ നിന്നും. ജീവൻ ചേട്ടാ, ജീവൻ ചേട്ടനും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. അമൃതകുട്ടി, കുമരകം ടീമിന്റെ ഒരു സന്ധ്യാവന്ദനം. ഉണരൂ വേഗം നീ എന്ന ഗാനം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അത് ആവശ്യപ്പെട്ട ശ്രീനിവാസൻ ചേട്ടൻ മലപ്പുറത്തിനും. അയ്യോ, ശ്രീനിവാസൻ ചേട്ടനല്ല, നമ്മുടെ എൽ സി ചേച്ചിയാണ് കേട്ടോ ഉണരൂ വേഗം നീ എന്ന ഗാനം ചോദിച്ചത്. ശ്രീനിവാസൻ ചേട്ടൻ ചോദിച്ചത് എനിക്ക് തോന്നുന്നു ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആ ഗാനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അൻസാറിനും സഹൃദവാണി കൂട്ടുകാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു ഷീബ കുമരകം. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചിക്കും ശുഭരാത്രി ഞങ്ങളുടെ വക നേരുകയാണ്. ഗുഡ് ഈവനിങ് അമൃതമോളെ, ഇന്ന് എന്റെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു രണ്ടാമത്തെ. ഇന്നലെ ഒരു പാട്ട് ചോദിച്ചു കിട്ടിയിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കാനിരുന്ന പാട്ട് ലിസി ചോദിച്ചു. താങ്ക് യു ലിസി, താങ്ക് യു. അമൃതമോളെ നല്ലൊരു ശുഭരാത്രി നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗീത ചേച്ചി, ഗീത ചേച്ചിക്കും ശുഭരാത്രി നേരുകയാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ നമ്മളിത് ആ മെസ്സേജും വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട റേഡിയോ മൈക്ക് ഫാസ്റ്റിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാനും സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരാളുടെ മെസ്സേജ് കൂടിയുണ്ട്, അതുകൂടി വായിച്ചിട്ട് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാം. ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്കുള്ള വാതിൽ അവരുടെ പെരുമാറ്റത്തിലെ സത്യസന്ധതയാണ്. ശുഭരാത്രി നേരുന്നു. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ്. ആദ്യത്തെ സോങ് സൂപ്പർ ആയിരുന്നു. പിന്നെ ദീപുക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് നേരുന്നു. പിന്നെ 6 വർഷത്തിന്റെ ആശംസകൾ അമൃത കാർത്തിക്കുട്ടി. ഓക്കെ അനിൽ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മുടെ അനിൽ വായ്പൂർ, അനിൽ ചേട്ടനായിരുന്നു ആ മെസ്സേജ് അയച്ചത് കേട്ടോ. അപ്പോൾ അനിൽ ചേട്ടൻ ശുഭരാത്രി. ഹായ് മോളുസേ, ഗുഡ് ഈവനിങ്. മോളെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അമ്പിൾ ചേച്ചി. ഓക്കെ, അപ്പൊ അതാ ശരിക്കും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. കേട്ടുകൊണ്ടിരിക്കുന്ന മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: റേഡിയോ മൈക് ഫാസ്റ്റ് 90.4 സ്റ്റുഡന്റ്സ് കോർണർ. ഇന്ന് സ്റ്റുഡന്റ്സ് കോർണറിൽ സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റുഡന്റ്സ് കോർണറിൽ നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അഹല്യ സതീഷ് ആൻഡ് ജ്യോതിലക്ഷ്മി.
5: സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക്.
6: ഒരു സമൂഹത്തിന്റെ വളർച്ച അളക്കുന്നത് കെട്ടിടങ്ങളുടെ ഉയരം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ മനുഷ്യരുടെ ക്ഷേമം കൊണ്ടാണ് എന്ന് പറയാറുണ്ട്.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ജ്യോതിലക്ഷ്മി.
5: ഞാൻ അഹല്യ സതീഷ്. ഞങ്ങൾ മാക്ഫാസ്റ്റ് കോളേജിലെ MSW വിദ്യാർത്ഥികളാണ്. സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്.
6: അതെ, ഒരു കുട്ടിയുടെ പുഞ്ചിരിക്ക് പിന്നിലും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്ക് പിന്നിലും ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് പിന്നിലും പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ചില കൈകളുണ്ട്.
5: ആ കൈകളാണ് സോഷ്യൽ വർക്കേഴ്സ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക്.
6: ഓ, അപ്പോൾ എന്താണ് സോഷ്യൽ വർക്ക്? സർവീസും വോളണ്ടിയറിംഗും അതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? MSW പഠിച്ചാൽ എന്തൊക്കെ അവസരങ്ങളുണ്ട്? ഇതെല്ലാം ഇന്ന് നമുക്ക് സംസാരിക്കാം. അഹല്യ, ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് സോഷ്യൽ വർക്ക്?
5: ലളിതമായി പറഞ്ഞാൽ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് സോഷ്യൽ വർക്ക്.
6: അപ്പോൾ സഹായം നൽകുക മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കൂടെ നിൽക്കുകയും ചെയ്യുമല്ലേ?
5: അതെ. ഉദാഹരണത്തിന്, ഒരു കുടുംബം ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ താൽക്കാലിക സഹായം നൽകുക മാത്രമല്ല, അവർക്ക് സ്വന്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ പിന്തുണ നൽകുന്നതും സോഷ്യൽ വർക്കിന്റെ ഭാഗമാണ്.
6: ഓ, അതായത് ആളുകളെ ആശ്രയിക്കുകയല്ല, സ്വയം ശക്തരാക്കാൻ സഹായിക്കുകയാണല്ലേ?
5: അതെ.
6: സോഷ്യൽ വർക്കിൽ സർവീസ് എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ടല്ലേ?
5: തീർച്ചയായും. സർവീസ് എന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതാണ്.
6: അപ്പോൾ വോളണ്ടിയറിംഗ് എന്നാലോ?
5: പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിനായി സമയം ചെലവിടുന്നതും സേവനം ചെയ്യുന്നതുമാണ് വോളണ്ടിയറിംഗ് എന്ന് പറയുന്നത്.
6: ഓ, ഉദാഹരണത്തിന് ബ്ലഡ് ഡൊണേഷൻ, അവയർനെസ് പ്രോഗ്രാംസ്, ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്, പാലിയേറ്റീവ് കെയർ വിസിറ്റ് തുടങ്ങിയവയാണോ?
5: അതെ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ പലരും സോഷ്യൽ സർവീസ് എന്നതും പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നതും ഒരുപോലെയാണെന്ന് കരുതാറുണ്ട്. എന്നാൽ ഇവ തമ്മിൽ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. സോഷ്യൽ സർവീസ് എന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തികളെയോ സമൂഹത്തെയോ സഹായിക്കുന്നതിനായി സ്വമേധയാ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളാണ്. കാരുണ്യം, സഹാനുഭൂതി, സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത്. ഭക്ഷണ വിതരണം, ധനസഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സോഷ്യൽ സർവീസിന്റെ ഉദാഹരണങ്ങളാണ്. ഇതിന് പ്രത്യേക അക്കാഡമിക് പരിശീലനമോ പ്രൊഫഷണൽ യോഗ്യതയോ നിർബന്ധമല്ല. എന്നാൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നത് ശാസ്ത്രീയ അറിവും പ്രൊഫഷണൽ നൈപുണ്യങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കി വ്യക്തികൾ, കുടുംബങ്ങൾ, ഗ്രൂപ്പുകൾ, സമൂഹങ്ങൾ എന്നിവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ്. സോഷ്യൽ വർക്കർക്ക് പ്രത്യേക അക്കാഡമിക് പരിശീലനവും പ്രൊഫഷണൽ കഴിവുകളും ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങൾ കണ്ടെത്തി വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ശാസ്ത്രീകരണത്തിനും സാമൂഹിക മാറ്റത്തിനും വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, സ്കൂൾ സോഷ്യൽ വർക്കർ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടികൾ എന്നിവരുമായി പ്രവർത്തിച്ച് കുടുംബം, അധ്യാപകർ, സമൂഹം എന്നിവരുമായി ചേർന്ന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നു.
6: എന്നാൽ എന്റെ ഒരു ഡൗട്ടാണ്, MSW പഠിച്ചാൽ എന്താണ് ഗുണം?
5: MSW അഥവാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത് പഠിക്കുന്നവർക്ക് ആളുകളെ മനസ്സിലാക്കാനും സാമൂഹിക പ്രശ്നങ്ങൾ പഠിക്കാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും കഴിയും.
6: അപ്പോൾ പഠനത്തോടൊപ്പം വ്യക്തിപരമായ വളർച്ചയും ഉണ്ടാകുമല്ലോ?
5: തീർച്ചയായും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, കൗൺസിലിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്നിവ വളരാൻ MSW സഹായിക്കുന്നു.
6: ഫീൽഡ് വർക്കും MSW ന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ?
5: അതെ. ക്ലാസ് റൂമിൽ പഠിക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പഠിക്കാനുള്ള അവസരമാണ് MSW നൽകുന്നത്.
7: MSW വിവിധ സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലേ, അതിൽ പ്രധാനപ്പെട്ട ചിലതിനെ കുറിച്ചൊന്ന് പറയുമോ?
5: തീർച്ചയായും. ആദ്യം തന്നെ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയാം. മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ആശുപത്രികളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ്.
7: അവിടെ സോഷ്യൽ വർക്കറിന്റെ പങ്ക് എന്താണ്?
5: രോഗികൾക്കും കുടുംബങ്ങൾക്കും മാനസിക പിന്തുണ നൽകുക, കൗൺസിലിംഗ് നൽകുക, ചികിത്സയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സഹായിക്കുക എന്നതാണ് മെഡിക്കൽ സോഷ്യൽ വർക്കറിന്റെ പങ്ക്.
7: ഇന്ന് മെന്റൽ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത സ്പെഷ്യലൈസേഷൻ അല്ലേ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്?
5: അതെ, സമൂഹത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന മേഖലയാണിത്. സ്ത്രീ ശാക്തീകരണം, ഗ്രാമവികസനം, ആരോഗ്യ ബോധവൽക്കരണം, യുവജന വികസനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഇത് ഉൾപ്പെടുന്നു.
7: ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിലെ ആളുകളെ തന്നെ മാറ്റത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത.
5: അതെ, സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടു കൂടെയുള്ള വികസനമാണ് ഇവിടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്.
7: അപ്പോൾ മൂന്നാമത്തെ സ്പെഷ്യലൈസേഷൻ അല്ലേ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ?
5: അതെ, ഇവിടെ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മേഖലയാണ്. ചൈൽഡ് റൈറ്റ്സ്, ഫാമിലി കൗൺസിലിംഗ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, അഡോപ്ഷൻ, ഫോസ്റ്റർ കെയർ തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു.
7: ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ബാല്യവും ഓരോ കുടുംബത്തിനും നല്ലൊരു ജീവിത സംരക്ഷണവും ഉറപ്പിക്കാൻ ഈ മേഖല സഹായിക്കും. MSW കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്?
5: വളരെ നല്ല അവസരങ്ങളുണ്ട്. ഹോസ്പിറ്റൽസ്, NGOs, സ്കൂൾസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഗവൺമെന്റ് പ്രോജക്ട്സ്, CSR ഡിപ്പാർട്ട്മെന്റ്സ്, മെന്റൽ ഹെൽത്ത് കെയർസ് തുടങ്ങിയ നിരവധി മേഖലകളിൽ ജോലി ചെയ്യാം.
7: അപ്പോൾ സോഷ്യൽ വർക്ക് എന്നത് സേവനവും കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മേഖലയാണ്?
5: തീർച്ചയായും.
7: ഇന്നത്തെ സംഭാഷണത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, സോഷ്യൽ വർക്ക് എന്നത് ഒരു ജോലി മാത്രമല്ല, മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്.
5: അതെ, ചിലപ്പോൾ ഒരു നല്ല വാക്ക്, ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സഹായഹസ്തം ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം.
7: സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സോഷ്യൽ വർക്ക് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്.
5: ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.
4: ഇന്ന് ശ്രോതാക്കൾ സ്റ്റുഡൻസ് കോർണറിൽ സോഷ്യൽ വർക്ക് സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന വിഷയത്തിന്റെ ഒന്നാം ഭാഗം. ഇന്ന് ഈ വിഷയം നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അഹല്യ സതീഷ് ആൻഡ് ജ്യോതിലക്ഷ്മി. അടുത്ത ചൊവ്വാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗം കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കവികൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
1: ഹായ്, ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെ ഉള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു പേരക്ക ജെല്ലി. പേരക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പേരക്ക ജെല്ലി എന്ന് പറയുമ്പോഴേക്കും പേരക്ക കഴിക്കാത്ത കുട്ടികളുണ്ടാവും, അതിൽ ചിലപ്പോൾ കുരു ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പൊ എന്നാലും ഈ പേരക്ക ജെല്ലി കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. പേരക്ക ജെല്ലി നമുക്കിപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും. പേരക്കയുടെ പല ഐറ്റംസ് ഇതുപോലെ തന്നെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ പേരക്ക ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത് സോഫ്റ്റ് ആയിട്ടുള്ള പേരക്ക ഒരു 7 എടുക്കാം. വെള്ളം 5 കപ്പ്, നാരങ്ങാ നീര് 3 വലിയ സ്പൂൺ, പഞ്ചസാര 3 കപ്പ്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ലി ഉണ്ടാക്കുന്നത്. പേരക്ക, വെള്ളം, നാരങ്ങാ നീര്, പഞ്ചസാര. ആദ്യം പേരക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് സ്റ്റവിൽ നിന്ന് വാങ്ങി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇത് അരിച്ചിട്ട് പൾപ്പും ജ്യൂസും മാത്രം എടുക്കണം. കാരണം ഇതിന്റെ അരി ഒന്നും എടുക്കാൻ പാടില്ല, നമുക്കിത് ജെല്ലി ആയിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് അരിച്ചിട്ട് അതിന്റെ പൾപ്പും ജ്യൂസും മാത്രം എടുക്കുക. ഇനി ഇത് പാനിലാക്കിയിട്ട് നാരങ്ങാ നീരും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് അളന്നെടുത്ത ശേഷം 1 കപ്പ് മിശ്രിതത്തിന് 1 കപ്പ് പഞ്ചസാര എന്ന കണക്കിന് ചേർത്തിട്ട്, അപ്പൊ നമ്മൾ അളന്നെടുക്കുമ്പോഴേക്കും അറിയാലോ എത്ര കപ്പ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ അളന്നെടുക്കുമ്പോൾ ഇപ്പം 5 കപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 5 കപ്പ് പഞ്ചസാര, സെയിം റേഷ്യോയിൽ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പറയാറില്ലേ, ഒട്ടും നമ്മൾ കൈയെടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ലാന്നുണ്ടെങ്കിൽ ഈ ജെല്ലി കട്ടിയായിപ്പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത്. ജെല്ലി പാകമായോ എന്നറിയാനായിട്ട് ഒരു തുള്ളി ജെല്ലി എടുത്തിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറ്റിച്ചു നോക്കിയാൽ മതി. അപ്പൊ സെറ്റായി കഴിഞ്ഞാൽ, അത് ഇറ്റിക്കുന്ന സമയത്ത് അതിലേക്ക് സെറ്റായി കഴിഞ്ഞാൽ അത് പാകമായെന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ ഇത് അലിഞ്ഞു പോകും. അപ്പൊ അതാണ് നമുക്ക് ഈ ജെല്ലി കറക്റ്റ് ആയോ എന്നറിയാനുള്ള ഒരു മാർഗം. എന്നിട്ട് സ്റ്റവിൽ നിന്ന് വാങ്ങി മുകളിലുള്ള ഒരു പത പോലെ വരും, അത് മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ള കുപ്പിയിലാക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം കുപ്പിയിൽ അടച്ചു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പേരക്ക ജെല്ലി. ഹോം മെയ്ഡ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ ബ്രെഡിന്റെ കൂടെ ആണെങ്കിലും കുട്ടികൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ജെല്ലി തേച്ചിട്ട് അങ്ങനെ കൊടുക്കാം. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ പേരക്ക എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആദ്യം പേരക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെള്ളം ചേർത്ത് 10-15 മിനിറ്റ് വേവിക്കാം. ഇനി സ്റ്റവിൽ നിന്ന് വാങ്ങി നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം അരിച്ചിട്ട് പൾപ്പും ജ്യൂസും മാത്രം എടുക്കാം. പാനിലാക്കിയിട്ട് നാരങ്ങാ നീര് ചേർത്തിട്ട് യോജിപ്പിക്കാം. പിന്നെ ഈ മിക്സ് അളന്നെടുത്തിട്ട് 1 കപ്പ് മിക്സിന് 1 കപ്പ് പഞ്ചസാര, ആ ഒരു കണക്കിന് ചേർത്തിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ജെല്ലി പാകമായോ എന്നറിയാനായിട്ട് ഒരു തുള്ളി ജെല്ലി വെള്ളത്തിൽ ഇറ്റിച്ചു നോക്കാം. സെറ്റായാൽ അത് പാകമായെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിന്റെ പതയൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ള കുപ്പിയിലാക്കി ചൂടാറിയ ശേഷം അടച്ച് സൂക്ഷിക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. സ്വീറ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിലിപ്പോ നമുക്കൊരു ഹെൽത്തി അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രമേ ഉള്ളൂ അതിലൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വല്ലപ്പോഴും ഇപ്പൊ 3-4 ദിവസമൊക്കെ കൂടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബ്രെഡിലേക്ക് നമുക്ക് ഈ ഒരു ജെല്ലി തേച്ചിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. കാരണം ഇന്നും പഞ്ചസാര കൊടുക്കുന്നത് അത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും അത്ര നല്ലതല്ലല്ലോ. അപ്പൊ എന്തും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ മാറ്റി മാറ്റി അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
0: സമയം

അങ്ങനത്തെ ആരാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മാറാനായിട്ടുള്ള ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാനിന്നിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ശമയം വിത്ത് മീ ആർ ജെ അപർണ. ഇന്ന് ഈ ഒരു ബിസി ലൈഫ്

പരിപാടിയാണ്. കുറച്ചധികം സമയം എടുക്കും ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഇത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് താരം നീങ്ങാനായിട്ട് നമ്മളെ സഹായിക്കും. ഇത് എപ്പോഴും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, കാരണം ഈ ഉലുവ അരച്ച് തലയിൽ തേക്കുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുന്നവരാണ്, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇത് എല്ലാ ദിവസം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ തലയിൽ തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. കാരണം ഉലുവ അരച്ച് തലയിൽ തേക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും, അത് കാരണം നിങ്ങൾക്ക് പനി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേറൊന്നുമില്ല, ഉലുവയും തൈരും ചേർത്ത് വെറുതെ അടിച്ച് തലയിൽ തേച്ചാൽ മതി കേട്ടോ. ഇത് നമ്മുടെ തലയിലുണ്ടാകുന്ന താരനെ കൺട്രോൾ ചെയ്യും, മുടി വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇനി ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊന്നും ചെയ്യണ്ട, ഉലുവ ഒന്ന് ഉണക്കി പൊടിച്ചൊരു ഡപ്പയിലാക്കി മാറ്റിവെക്കുക. ഈ പൗഡർ വെള്ളത്തിൽ ചാലിച്ച് തലയിൽ തേക്കുന്നതും താരനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അത്രയുള്ളൂ, തലയിലുണ്ടാകുന്ന താരൻ എന്ന വലിയ പ്രശ്നത്തിന് ഒരു സിമ്പിൾ സൊല്യൂഷൻ ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
0: ശുഭയാത്ര.
1: ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക. യാത്രകളെ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ നെഞ്ചോട് ചേർക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് പക്ഷിപാതാളം എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. പച്ചപ്പ് നിറഞ്ഞ ഒരു ദേശമായ വയനാട്ടിൽ നിത്യഹരിത വനങ്ങളാൽ മൂടപ്പെട്ട നിരവധി ഭാഗങ്ങളുണ്ട്. വൈവിധ്യമാർന്ന വന്യജീവികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആനകൾ, പുള്ളിപ്പുലികൾ, കടുവകൾ, കാട്ടുപൂച്ചകൾ, കാട്ടുപോത്ത്, മയിലുകൾ, അങ്ങനെ മറ്റു വൈവിധ്യമാർന്ന പക്ഷികൾ എന്നിവ ഇവിടെ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 1740 മീറ്റർ ഉയരത്തിലും തിരുനെല്ലിയിൽ നിന്ന് 7 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പക്ഷിപാതാളം. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയും കൽപ്പറ്റയിൽ നിന്ന് 66 കിലോമീറ്റർ അകലെയും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 78 കിലോമീറ്ററും അകലെയാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിക്കടുത്തുള്ള ബ്രഹ്മഗിരി കുന്നുകളുടെ കേരള ഭാഗത്തായിട്ടാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയ്ക്കും കേരളത്തിലെ വയനാട് ജില്ലയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ബ്രഹ്മഗിരി കുന്നിൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരിയുടെ കേരള ഭാഗത്താണ് പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇത് ബ്രഹ്മാവ് തന്നെ നിർമ്മിച്ചതാണെന്നും വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. തിരുനെല്ലി ക്ഷേത്രം ദക്ഷിണ കാശിയെന്നും സഹ്യമാല ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷികളുടെ സമ്പന്നമായ ഒരു ശേഖരം പക്ഷിശാസ്ത്രജ്ഞരുടെ പറുദീസയാണ്. ഉയരം, ചുറ്റുമുള്ള വനങ്ങൾ, അരുവികളും കുത്തനെയുള്ള കുന്നുകളും ഇതിനെ ട്രക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. പുരാതന കാലത്ത് സന്യാസിമാർ ധ്യാനത്തിനായി ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയും ഇവിടെയുണ്ട്. വിനോദസഞ്ചാരികൾക്കിടയിൽ ഈ ഗുഹ ഒരു പ്രധാന ആകർഷണമാണ്. കർണാടക ഭാഗത്ത് ഈ ഗുഹ മുനിക്കൽ ഗുഹ എന്നറിയപ്പെടുന്നു. എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയുടെ സാന്നിധ്യത്തിന് പേരുകേട്ട സ്ഥലമാണിത്. ഖരരൂപത്തിലുള്ള ഉമിനീർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പക്ഷിക്കൂടുകളാണ് ഭക്ഷ്യയോഗ്യമായ പക്ഷിക്കൂടുകൾ. ഗുഹാഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ആഴം കുറഞ്ഞ കപ്പിന്റെ ആകൃതിയിലാണ് കൂടുകൾ. പ്രജനന കാലത്ത് 35 ദിവസത്തേക്ക് ഖനരൂപത്തിലുള്ള ഉമിനീർ ഇഴചേർന്നാണ് കൂട് നിർമ്മിക്കുന്നത്. കൂട് കൂടുതലും നിർമ്മിക്കുന്നത് ആൺ സ്വിഫ്റ്റ്ലൈറ്റുകളാണ്. ഭക്ഷ്യയോഗ്യമായ പക്ഷിക്കൂട് പോഷകങ്ങളാൽ സമ്പന്നമാണെന്നും ഔഷധഗുണങ്ങൾ ഉള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടുകളിൽ ഉയർന്ന അളവിൽ കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഇരുമ്പും എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചൈനീസ് പാചകരീതിയിൽ ആദ്യകാലം മുതൽ തന്നെ ഇത് പാചകത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഏറ്റവും പ്രശസ്തമായ വിഭവവും പക്ഷിക്കൂട് സൂപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അറിവ് കൂടി ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷിപാതാളത്തിന് സമീപമുള്ള മറ്റൊരു പ്രധാന ആകർഷണം കുർവാദ്വീപാണ് കേട്ടോ. കുർവാദ്വീപ് എന്നും നിത്യഹരിത വനങ്ങളാൽ മൂടപ്പെട്ട ഈ ജനവാസമില്ലാത്ത ദ്വീപ് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ പക്ഷിപാതാളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൽ വരുന്നത്. എന്തായാലും ഇന്ന് ഈ പക്ഷിപാതാളം നിങ്ങളുടെ അറിവിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭയാത്രയിൽ നിന്നും വിട പറയുന്നു. ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
0: Radio Macross 90.4 Time Check
2: 9 o'clock.

0: ലോകത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

90.4 90.4 Radio MacPherson.

കാക്കകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്
3: 10 o'clock.
2: സീറോ ഡെലിവറി.
4: യെസ്,
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
7: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
8: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിയോലി 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

1924 പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഹലോ, നമസ്കാരം.

മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്നും നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, കേട്ടാലും കേട്ടാലും മതി വരാത്ത കുറച്ച് ഗാനങ്ങളുമായിട്ടാണ് യാത്ര തുടങ്ങുന്നത്. ജാനകിയമ്മയുടെ ഒരു ഗാനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാമല്ലേ. ചാമരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ചാമരം എന്ന ചിത്രത്തിലെ ഗാനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, നാഥ നീ വരും കാലുച്ച കേൾക്കും. പെണ്ണിന്റെ മനസ്സറിയുന്ന മലയാളത്തിലെ ചുരുക്കം പാട്ടുകളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂല്ലേ. പൂവച്ചൽ ഖാദറിന്റെ ഏറ്റവും മികച്ച ഗാനമായിട്ട് ഇത് പരിഗണിക്കുന്നവരും ഉണ്ട്. ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ പുതുമ നിറഞ്ഞ കഥ, ജോൺ പോളിന്റെ ഹൃദയഹാരിയായ സംഭാഷണം, ഭരതന്റെ സംവിധാന ചാരുത, സറീന വഹാബിന്റെ പ്രതാപ് പോത്തിന്റെ അഭിനയ മികവ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ചാമരം എന്ന ചിത്രത്തിന്. മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നാഥാ നീവരും കാലുച്ച് കേൾക്കുവാൻ എന്ന ഗാനം തന്നെയാണ്. കോട്ടയം CMS കോളേജിന്റെ ക്യാമ്പസും അന്ന് കുരീപ്പുഴ ശ്രീകുമാറിനോട് തന്റെ മനസ്സിന്റെ വിങ്ങൽ പങ്കുവെക്കാൻ സുഷമ്മ തിരഞ്ഞെടുത്ത ഈ ഗാനം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി പാടാത്ത പെൺകുട്ടികൾ കുറവായിരിക്കും. പറഞ്ഞു പറഞ്ഞു ഒരുപാടങ്ങ് പോയില്ലേ. കാരണം അത്രത്തോളം പ്രത്യേകതകളും ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഗാനം കൂടിയാണ്, ഒരുപാട് കഥ പറയാനുള്ള ഒരു ഗാനം കൂടിയാണ് ഇത്. കേൾക്കാം ജാനകിയമ്മയുടെ മനോഹരമായ ശബ്ദത്തിൽ ഈ ഗാനം.

കേറുന്നില്ല. ജാനകിയമ്മയുടെ മറ്റൊരു ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭാ നരേന്ദ്ര. മലയാളികൾ അമ്പരപ്പോടെ കേട്ട ഒരു ഡയലോഗായിരുന്നു അത്. മലയാള മനസ്സിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ഈ ഡയലോഗ് മോഹൻലാൽ, പൂർണിമ, ശങ്കർ, ഫാസിൽ തുടങ്ങിയ അതുല്യ പ്രതിഭകളെ മലയാളികൾക്കും സിനിമാ ലോകത്തിനും ലഭിച്ച ഒരു സിനിമ കൂടിയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. സിനിമയോളം തന്നെ മലയാളികൾ ആഘോഷമാക്കിയ ഒന്നായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും. എത്ര കേട്ടാലും മതിയാകാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ഗാനങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ട്. പ്രതിഭാധനനായ ബിജു തിരുമലയുടെ ഭാവനാസുന്ദരമായ മറ്റൊരു രചനയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ മഞ്ഞണിക്കൊമ്പിൽ എന്ന ഗാനം. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും വിധമാണ് ഈ ഗാനത്തിന്റെ വരികൾ. എസ് ജാനകിയുടെ ആലാപനവും മറ്റൊരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കും. കേൾക്കാം മനോഹരമായ ഈ ഗാനം മധുരഗീതങ്ങളിലൂടെ.

വീണ്ടും നമ്മള് ജാനകിയമ്മയുടെ മറ്റൊരു ഗാനത്തിലേക്ക് പോവാണ് കേട്ടോ. വിഷുക്കണി എന്ന ചിത്രത്തിലെ ഗാനം, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ. എന്തല്ലേ ആ വരികളുടെ അർത്ഥവും ഈണവുമൊക്കെ. ജെ ശശികുമാർ സംവിധാനം ചെയ്ത്, ആർ എം സുന്ദരൻ നിർമ്മിച്ച് 1977 പുറത്തിറങ്ങിയ ചിത്രമാണ് വിഷുക്കണി. ഈ ചിത്രത്തിന് സലീൽ ചൗധരി സംഗീത സംവിധാനം നിർവഹിച്ചു. തമിഴ് ചിത്രമായ കർപ്പകത്തിന്റെ പുനർനിർമ്മാണമായിരുന്നു വിഷുക്കണി എന്ന ഈ ചിത്രം. അപ്പോൾ നമുക്ക് ആസ്വദിക്കാം ഈ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൗധരി മ്യൂസിക് ചെയ്ത് ജാനകിയമ്മ ആലപിച്ച ഈ ഗാനം ദാ വരുന്നു.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർജി അമൃത കാർത്തിക്. പേനത്തുമ്പുണരുമ്പോൾ പ്രാവിന്റെ കുറുകലും ചിറകടിയും, പിന്നെ തങ്കലിപിയിൽ നിലാവിൽ ചാലിച്ചൊഴുകുകയായി അക്ഷരങ്ങൾ. വാക്കുകൾക്കത്രയും എന്തൊരു വെളിച്ചവും തിളക്കവും കിലുക്കവും. അവയുടെ ലയനത്തിലൂടെ അനുരാഗത്തിന്റെ ആയിരം ഭാവങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുന്നു വരികൾ. അക്ഷരവും സംഗീതവും തമ്മിലുള്ള അനുരാഗം അറിയാവുന്നവർക്കേ ഇതൊക്കെ സാധിക്കും. ഇത്രയൊക്കെ പറഞ്ഞപ്പോ ഇത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ? അതെ, ഗിരീഷ് പുത്തഞ്ചേരി. ലാളിത്യത്തിന്റെ ലോലഭാവത്തിൽ കാവ്യഗുണമുള്ള എത്രയോ എത്രയോ മധുര ഗാനങ്ങളാണ് ഗിരീഷ് പുത്തഞ്ചേരി നമുക്കായി എഴുതിവെച്ചത്. മായാമയൂരം എന്ന ചിത്രത്തിനായിട്ടും അദ്ദേഹം വരികളൊരുക്കി. രഘുകുമാർ മ്യൂസിക് ചെയ്ത് ജാനകിയമ്മയും ദാസേട്ടനും ചേർന്ന് ആലപിച്ച കൈക്കുടന്ന നിറയെ തിരുമധുരം തരൂ എന്ന ഗാനമാണ് നമ്മളിനി ആസ്വദിക്കാൻ പോകുന്നത്. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ ഈ ഗാനം.

ഭരതൻ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ ചിത്രമാണ് ചിലമ്പ്. ശോഭന റഹ്മാൻ ജോഡിയിലെത്തിയ ഈ സിനിമയിൽ തിലകൻ, നെടുമുടി വേണു, അശോകൻ, ശാന്തകുമാരി തുടങ്ങിയ മികച്ച താരനിര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ചിലമ്പിൽ വില്ലനായി എത്തിയത് ബാബു ആന്റണിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിരുന്നു ചിലമ്പ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിത്രത്തിലെ ഭരതൻ തന്നെ വരികളൊരുക്കി അവസേപ്പിച്ചൻ മ്യൂസിക് ചെയ്ത് ചിത്രചേച്ചി ആലപിച്ച പുടമുറി കല്യാണം എന്ന ഗാനം നമുക്കിനി ആസ്വദിക്കാം.

പൂച്ചയ്ക്കൊരു മൂക്കൂത്തി മുതൽ 16 സിനിമകളിൽ കളിയും തമാശയും പിന്നെ കുറച്ച് സെന്റിമെന്റ്സും ഒക്കെ ചേരുമ്പടി ചേർത്ത് പ്രേക്ഷകരെ ആകർഷിച്ചിരുന്ന പ്രിയദർശൻ എന്ന സംവിധായകന്റെ ആദ്യ ചുവടുമാറ്റമാണ് ആര്യൻ എന്ന ആക്ഷൻ പ്രാധാന്യമുള്ള സിനിമ. സ്ലാപ്സ്റ്റിക് കോമഡിയിൽ നിന്ന് ആക്ഷൻ ജോണറിലേക്കുള്ള അരങ്ങേറ്റം പ്രിയദർശൻ അതിഗംഭീരമാക്കുകയും ചെയ്തു. ഡി ദാമോദരൻ എന്ന എഴുത്തുകാരന്റെ തിരക്കഥയിൽ പ്രിയദർശൻ എന്ന കോമഡി സംവിധായകൻ സിനിമ ചെയ്യും. അത് മോഹൻലാൽ തന്നെ നിർമ്മിക്കുന്നു. എന്നീ കാരണങ്ങൾ കൊണ്ട് ആര്യൻ ചിത്രീകരണത്തിലും വാർത്താ പ്രാധാന്യം അന്ന് നേടിയിരുന്നു. ആര്യൻ എന്ന ചിത്രത്തിലെ കൈതപ്രം വരികളൊരുക്കി രഘുകുമാർ മ്യൂസിക് ചെയ്ത് എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച പൊന്മുരളിയൂതും കാറ്റിൽ ഈണമലിയും പോലെ എന്ന ഗാനം നമുക്കിപ്പോൾ ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

ആർജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. യേശുദാസിന്റെയും പി സുശീലയുടെയും കാലാതീതമായ സ്വരഭംഗിയിലൂടെ എത്രയോ പാട്ടുകളാണല്ലേ നമ്മുടെ മനസ്സുകൾ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സംഗീതത്തിലെ മാന്ത്രിക സ്പർശം നൌഷാദ് ഈണമിട്ട ഒരു ഗാനമുണ്ട്, ധ്വനി എന്ന ചിത്രത്തിലെ അനുരാഗലോലഗാത്രി എന്ന ഗാനം. മലയാളത്തിൽ നൌഷാദ് സൃഷ്ടിച്ച പ്രണയഗാനം. പേരറിയാത്ത നൊമ്പരമാണ് പ്രണയം എന്നെഴുതിയ യൂസഫലി കേച്ചേരി രചിച്ച ഗാനം. സംഗീതവും സാഹിത്യവും ഈറൻ നിലാവും ഭൂമിയും എന്ന പോലെ ലയിച്ചു നിൽക്കുന്ന ഈ ഗാനം നമുക്ക് എത്ര കേട്ടാലാണല്ലേ മതിവരിക. അനുരാഗം അതിന്റെ സമസ്ത ഭംഗിയോടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വേളകളുടെ ഈണം ഈ ഗാനം മാത്രമാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം പ്രണയമുണ്ടാകും, ഒപ്പം ഈ ഗാനം ആസ്വദിക്കാം. യൂസഫലി കേച്ചേരി വരികൾ എഴുതി, നൌഷാദ് മ്യൂസിക് ചെയ്ത് ദാസേട്ടനും സുശീലാമ്മയും ചേർന്ന് ആലപിച്ച ഈ ഗാനം.

സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ജയറാം, ശ്രീനിവാസൻ, മുരളി, മഞ്ജു വാര്യർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1997 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. ചിത്രത്തിന്റെ കഥ സി വി ബാലകൃഷ്ണന്റേതാണ്. തിരക്കഥാ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് ശ്രീനിവാസൻ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഇതിലെ ഗാനങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ മാഷ്. ആസ്വദിക്കാം ഈ ചിത്രത്തിൽ ദാസേട്ടൻ ആലപിച്ച എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പു എന്ന ഗാനം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർജി അമൃത കാർത്തിക. മലയാള സിനിമയിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച മഹാനായ കലാകാരനാണ് ശ്രീനിവാസൻ. നമുക്കറിയാം, വടക്ക് നോക്കി യന്ത്രം എന്ന ചിത്രവും ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രവും എടുത്താൽ മനസ്സിലാകും. മറ്റൊരു തരത്തിൽ കഥ അവതരിപ്പിച്ച, അല്ലെങ്കിൽ ഈ കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന കഥ പറഞ്ഞ ഒരു ചിത്രമാണ് വടക്കു നോക്കിയന്ത്രം. ഈ ചിത്രത്തിലെ മായാമയൂരം പീലി നീർത്തിയോ എന്ന മനോഹരമായ ഗാനമാണ് നമ്മളിനി ആസ്വദിക്കാൻ പോകുന്നത്. കൈതപ്രം വരികളൊരുക്കി ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്ത് എം ജി ശ്രീകുമാറാണ് ഈ ഗാനം ആലപിച്ചത്. ആസ്വദിക്കാം.

പൂവോ ഇല്ലിപുളം തേനോ തെങ്ങിളനീരോ തേൻമൊഴിയോ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച മറ്റൊരു ഗാനമാണിത്. ഒരു താരാട്ടുപാട്ടല്ലേ. ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ഏതോ ഒരു ലോകത്തിലേക്ക് പോകുന്ന പോലെ തോന്നുമല്ലേ. എം ഡി രാജേന്ദ്രൻ വരികളൊരുക്കി. ഇളയരാജയാണ് ഈ ഗാനത്തിന് മ്യൂസിക് ചെയ്ത്. പാടിയത് കൃഷ്ണചന്ദ്രൻ. 1984 പുരന്തർ ഫിലിംസിന്റെ ബാനറിൽ മണിസ്വാമിയുടെ കഥയ്ക്ക് മോഹൻ തിരക്കഥാ സംവിധാനം നിർവഹിച്ച് ഗാന്ധിപതി ഫിലിംസ് വിതരണം ചെയ്ത ചിത്രമാണ് മംഗളം നേരും. ഒരുപാട് താരനിരകൾ തന്നെ അണിനിരന്ന ചിത്രം. അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ എന്ന ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ. ഒപ്പം ഇന്ന് മധുരഗീതങ്ങൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയും ഒരുപാട് ഗാനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് ഒത്തുചേരാം. കൂടിയുണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.